പ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറുപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സത്വചനം.
1: സത്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: കവി ഇങ്ങനെ പാടി, എനിക്കൊന്ന് ഉറക്കെ പറയണമെന്നുണ്ട്, നിങ്ങൾ എന്നെ ഭ്രാന്തനെന്ന് വിളിക്കില്ലെങ്കിൽ. എനിക്കൊന്ന് ഉറക്കെ ചിരിക്കണമെന്നുണ്ട്, നിങ്ങൾ എന്നെ കോമാളി എന്ന് വിളിക്കില്ലെങ്കിൽ. പലപ്പോഴും സത്യം ആര് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലല്ലോ അത് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യേണ്ടത്. സത്യം അതിൽ തന്നെ അതിനൊരു നിലനിൽപ്പുണ്ട്. അതിനോട് മനസ്സെന്നും ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും നമുക്കറിയാം. കാരണം സത്യവും മനസ്സും എപ്പോഴും ചേർന്നു പോകുന്നതാണ്. നമ്മളുടെ കാഴ്ചപ്പാടിൽ സത്യമെന്താണെന്ന് നമുക്ക് അറിയാമെങ്കിലും അവയെ ചിലപ്പോൾ കണ്ണടച്ച് നാം ഉപേക്ഷിക്കാറുണ്ട്, തിരസ്കരിക്കാറുണ്ട്. പക്ഷേ സത്യം അതുതന്നെയാണല്ലോ. അതുകൊണ്ടാണ് നാം ഏത് കൂരിരുട്ടിൽ ചെന്നു പാർത്താലും സത്യത്തിൻ്റെ പ്രകാശം അവിടെയും കടന്നുവരും. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ പല രീതിയിൽ മാറ്റി നിർത്താനോ ക്രമീകരിക്കാനോ അവരോട് നമുക്കുള്ള കാര്യങ്ങൾ, നമ്മുടെ അഭിമതം പങ്കുവയ്ക്കാനോ ഒക്കെ കഴിഞ്ഞുവെന്ന് വരാം. ചിലരൊക്കെ സ്വീകരിച്ചെന്നും ചിലരൊക്കെ തിരസ്കരിച്ചെന്നും ഒക്കെ വരാം. എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സത്യമുണ്ടല്ലോ. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ ഏകാന്തതയിൽ നമുക്ക് അതൊരു ഭാരമായിട്ട് തീരുവാൻ നാം അനുവദിക്കുന്നത് മനുഷ്യകുലത്തോടുള്ള നമ്മുടെ വെല്ലുവിളി തന്നെയാണ്. നമ്മളെ വെല്ലുവിളിക്കുന്നത് മറ്റുള്ളവരല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ്, മനസ്സാക്ഷിയാണ്. മനസ്സ് മനുഷ്യനെ വെല്ലുവിളിക്കുവാനായിട്ട് എപ്പോഴും തയ്യാറാണ്. എന്നാൽ അത് കേൾക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ ചിലപ്പോഴൊക്കെ അധികാരത്തിൻ്റെ മത്തും പണത്തിൻ്റെ കൊഴുപ്പും സ്വാധീനത്തിൻ്റെ ശക്തിയുമൊക്കെ ഇടയാക്കിയെന്ന് വന്നേക്കാം. എങ്കിലും നമുക്കൊരു കാര്യം അറിയാം, നാം തനിയെയാണ്. തനിയെയാണ് സത്യത്തെ നേരിടേണ്ടത്. അത് മറ്റുള്ളവർ പറഞ്ഞോ കൂട്ടുപിടിച്ചോ അല്ല. ഇപ്രകാരം സത്യത്തിന് നീതിക്ക് നമ്മൾ കാതോർക്കുകയും അവ പ്രവർത്തിക്കുവാനായി തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടേത് മാത്രമല്ല, ചുറ്റുവട്ടത്തെ ഒരുപാട് പ്രകാശം ചൊരിയും. അവിടെ സത്യത്തിൻ്റെ പ്രഭയിൽ നമുക്ക് ചുറ്റും വലിയ കിരണങ്ങൾ ജ്വലിക്കും. മനുഷ്യരുടെ ജീവിതം സന്തോഷപ്രദമാവും. നാം മാത്രം സത്യമറിഞ്ഞിട്ടും അത് സത്യമല്ല എന്ന് ഉറക്കെ പറഞ്ഞാൽ അവിടെയാണ് കവി പാടിയ പാട്ടിൻ്റെ, ഈ കവിതയുടെ മനോഹാരിത. ഉറക്കെ പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഭ്രാന്തനാണെന്ന് പറഞ്ഞ് കല്ലെറിയിക്കാൻ സാധിച്ചെന്ന് വരും. അടിച്ചമർത്താൻ സാധിച്ചു എന്ന് വന്നേക്കാം. നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ആ സംഭവം നമ്മളെ വിട്ടുപിരിയാതെ ഒരു പ്രേതം പോലെ പിന്തുടരുമെന്നുള്ളതും നാം ഓർക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ സംഭവകഥയെക്കുറിച്ച് യഹൂദന്മാർ പറയുന്നു. ഹെറോദോസ് രാജാവിൻ്റെ ഒരു വലിയ താല്പര്യമായിരുന്നു, ഇംഗിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഫിലിപ്പിൻ്റെ ഭാര്യ ഹെറോദിയ. ഹെറോദിയായുടെ സൗന്ദര്യം ഹെറോദോസിനെ വല്ലാതെ കീഴ്പ്പെടുത്തി. അവളെ സ്വന്തമാക്കുവാനായി സ്വന്തം സഹോദരനെ വഞ്ചിക്കുന്നു. അധികാരത്തിൻ്റെ ദണ്ണിൽ ഹെറോദിയ ഹെറോദോസിന് കീഴ്പ്പെടുകയാണ്. എന്നാൽ പിന്നീട് ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഹെറോദോസ് പ്രായമായി, അദ്ദേഹം വളരെയേറെ മൂകനാവുന്നു, ശരിക്കും ഭ്രാന്തനാവുന്നു. അദ്ദേഹം കൂടുതൽ അസ്വസ്ഥനാകുന്ന ഒരു സമയമുണ്ട്. അത് ഹെറോദിയ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കേൾക്കുമ്പോഴോ ആ വ്യക്തി തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോഴോ ആണ്. ഒരു കാലത്ത് എന്തെല്ലാമോ ആണ് എന്നുള്ള ആ വലിയ സ്വപ്നത്തിലും ചിന്തയിലും ആവേശത്തിലും അടക്കി പിടിച്ച് ഒതുക്കിച്ചേർത്ത് വാരിപ്പുണർന്നത് ഇന്ന് ഒരു ബോംബിൻ്റെ അനുഭവം പോലെയാണ്. ഇന്ന് വല്ലാതെ പൊള്ളിക്കുന്നു, ഇന്ന് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതെ, എനിക്കും നിങ്ങൾക്കും അധികം നാളുകൾ ഈ ലോകത്തിലില്ല എന്ന് നമുക്കറിയാം. അതിൽ നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ലഭിക്കുന്ന നാളുകൾ അനുഗ്രഹമാണ്. ലഭിക്കുന്ന നാളുകളിൽ നമ്മളെ അസ്വസ്ഥതപ്പെടുത്താത്ത രാത്രികൾ ഉണ്ടാവണം. ഏകാന്തത എന്നത് സത്യത്തെ നിരാകരിക്കുമ്പോൾ ഉണ്ടാവുന്ന തീവ്രമായ വേദനയാണെന്ന് ഭയമാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ, നമ്മുടെ കുടുംബങ്ങളിലെ, വ്യക്തിജീവിതത്തിലെ നമ്മൾ സത്യമുള്ളവരാവണം. അതാരു പറഞ്ഞു എന്നുള്ളതല്ല, അതിനെ തിരിച്ചറിയുവാൻ ജഗദീശ്വരൻ മനസ്സിന് ശക്തി നൽകിയിട്ടുണ്ട്. കാരണം സത്യത്തോട് മാത്രമേ മനസ്സിന് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. കവി പാടിയത് നമ്മുടെ ഹൃദയത്തിൻ്റെ താളമായിട്ട് രാഗമായിട്ട് തീരണം. എനിക്കൊന്നുറക്കെ പറയണമെന്നുണ്ട്, നിങ്ങളെന്നെ ഭ്രാന്തനെന്ന് വിളിക്കില്ലെങ്കിൽ. എനിക്കൊന്ന് ഉറക്കെ ചിരിക്കണമെന്നുണ്ട്, നിങ്ങളെന്നെ കോമാളി എന്ന് വിളിക്കില്ലെങ്കിൽ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സത്വചനം, 10:00 കരിയർ കോമ്പസ്, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 രുചിക്കൂട്ട്, 1:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 3:00 സിൽവർ സ്ക്രീൻ, 4:00 റേഡിയോ കഫേ, 5:00 ട്രെൻഡിംഗ് വൺസ്, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 9:30 നിലാമഴ, 10:00 സ്വീറ്റ് ഡ്രീംസ്.

പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാനശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. തള്ളാടി ദുരന്തത്തിൽ മരിച്ച മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാന്റും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. വയനാട് മണ്ണിടിച്ചൽ ദുരന്തം ഉണ്ടായ കള്ളാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയായ കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മണ്ണിനടിയിൽ നിന്ന് മൂന്ന് പുരുഷന്മാരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രബാൻ, ബീഹാറുകാരനായ ബികാഷ് കുമാർ, ജാർഖണ്ഡിലെ അൻമോൽ എന്നീ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. കാണാതായ അഞ്ചു പേർക്കായി തെരച്ചിൽ ഇന്നും തുടരും. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന 7 പേരിൽ ഒരാൾ മലയാളിയാണ്. സൈറ്റ് എഞ്ചിനീയറായ ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പരിക്ക് ഗുരുതരമല്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ICU. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി മുരളീധരൻ അറിയിച്ചു. മന്ത്രിമാരായ കെ പി അനിൽകുമാർ, ടി സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. വയനാട്ടിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി MP അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFഉം മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് സാധ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്ന് പ്രിയങ്ക പാർട്ടി പ്രവർത്തകരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു. കനത്ത മഴയിൽ വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേർ മരിച്ച വാർത്ത വേദനാജനകവും ദാരുണവുമാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ്.

0: ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ തുടരുന്നതിനാൽ ചാലിയാർ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര വിശ്വാസം, ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. രാജ്യരക്ഷ, സമുദ്രസുരക്ഷ, വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കൃത്രിമ ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് UPI, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ സഹകരണം വികസിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേറ്റ് നിക്കോബാർ മുതൽ മലാക്ക കടലിടുക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന സൈബർ സുരക്ഷ, സമുദ്രസുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണ്. ഗംഗാ മഹാകുംഭ് പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയെ പ്രതിഫലിപ്പിക്കുകയും ഉഭയകക്ഷി ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാൻ അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന്റെ പുതിയ അധ്യായമായി സഹകരണത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുടെയും സൌഹൃദം ഇന്തോ പസഫിക് മേഖലയിലുടനീളം സമാധാനത്തിനും പുരോഗതിക്കും കാരണമാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു.
0: രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ്സ് ഹയാത്തിൽ ആണ് പരിപാടി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. നേരത്തെ സിയാറ്റലിൽ മറ്റൊരു മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ തോൽപ്പിച്ചു. 1-4 നേടിയാണ് ബെൽജിയം ക്വാർട്ടറിലെത്തിയത്. വാൻകൂവറിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാന്റും ക്വാർട്ടറിലെത്തി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾരഹിത മത്സരത്തിന് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിലായിരുന്നു സ്വിറ്റ്സർലാന്റിന്റെ ജയം. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മത്സരത്തിന്റെ 79th വരെ 2 പിന്നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെയാണ് അർജന്റീന ഈജിപ്തിനെ കീഴടക്കിയത്. ആദ്യ പകുതിയുടെ 15th യാസർ ഇബ്രാഹിം ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. തിരിച്ചടിക്കാൻ ലഭിച്ച പെനാൾട്ടി സൂപ്പർ താരം മെസ്സി പാഴാക്കിയതോടെ ഈജിപ്ഷ്യൻ പ്രതീക്ഷകൾ വാനോളമുയർന്നു. 67th കളിയുടെ ഗതിക്കെതിരെ മുസഫ സീക്കോ വീണ്ടും എമിലിയാനോ മാർട്ടിനസിന്റെ മറിയിൽ പന്തെത്തിച്ച് ഈജിപ്തിന്റെ ലീഡ് 2-0 കീർത്തി. മത്സരം കൈവിടുമെന്ന ഘട്ടം കൺമുന്നിൽ കണ്ട മെസ്സിപ്പട 2 ചിരമ്പിയാർസോടെ 79th ക്രിസ്റ്റ്യൻ റൊമാരയിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു. 4 ശേഷം 83rd തിബിലൻ ഗോളിലൂടെ മെസ്സി സ്കോറിനെ 2-2 മാറ്റി. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 8th ഗോളായിരുന്നു അത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ ഹെഡറിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ക്വാർട്ടർ ഉറപ്പാക്കി. തെക്കേ അമേരിക്കൻ കരുത്തരെ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടന്ന സ്വിറ്റ്സർലൻഡാണ് ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് 5 പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ 125 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 11.4 ഓവറിൽ 76 റൺസിന് പുറത്തായി.

0: സ്ത്രീകളുടെ സൌജന്യയാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി സി പി ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ചു പരിഹരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സി ബസ്സും ഒരുമിച്ചോടുന്ന റൂട്ടുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും സി പി ജോൺ പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലെ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും രൂപീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ മന്ത്രി കെ എ തുളസി മിന്നൽ പരിശോധന നടത്തി. ഇന്നലെ രാത്രി 7:30 മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാന്റും ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
1: റേഡിയോ മെക്ഫസ് 90.4. ടൈം ചെക്ക്
2: 7 o'clock.
0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം. അങ്ങനെ മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെയുള്ളത് ദീപ. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും വിഷസ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു ദിവസം ആശംസിക്കാനുണ്ടാവും. വിളിക്കേണ്ട നമ്പർ 0469273033. വാട്സപ്പ് നമ്പറിലേക്ക് നല്ല നല്ല പോസിറ്റീവ് കോഡ്സുകൾ അയക്കാം. 9495730333 എന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പൊ ഇന്നത്തെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ വിഷസൊക്കെ. ഇന്ന് നമ്മളുടെ പെരുമൺ ദുരന്തം ഉണ്ടല്ലോ, 1988 കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തീവണ്ടി അപകടം നടന്നത് ഈ ദിവസമാണ്. അതായത് ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോവായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിലുള്ള പെരുമൺ പാലത്തിൽ നിന്നും കായലിലേക്ക് മറിഞ്ഞിട്ടുള്ള ഒരു സംഭവം എല്ലാവർക്കും അറിയാം. അപ്പൊ അത് നടന്ന ഒരു ദിവസമാണ് ജൂലൈ 8 എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ദിവസത്തെ അന്താരാഷ്ട്ര ബ്രിക്സ് വുമൺ മിനിസ്ട്രേരിയൽ മീറ്റിംഗ്, വനിതാ മന്ത്രിതല സമ്മേളനം നടന്നത് കൊച്ചിയിൽ ആരംഭിച്ചതും ഈ ഒരു ദിവസമായിരുന്നു. അത് ഇത് 2026 തന്നെയാണ്. അതുപോലെ നമുക്ക് ഇന്നത്തെ ബർത്ത്ഡേ പറയുകയാണെന്നുണ്ടെങ്കിൽ സൗരവ് ഗാംഗുലിയുടെ ജന്മദിനമാണ്. എല്ലാവർക്കും അറിയാം ആരാണ് അദ്ദേഹം എന്നുള്ളത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുൻ ക്യാപ്റ്റനാണ്, ഇതിഹാസ താരമാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ വാസ്കോഡ ഗാമ, അദ്ദേഹം ആദ്യ ഇന്ത്യൻ യാത്ര നടത്തിയത്, കടൽമാർഗ യാത്ര ആരംഭിച്ചത് 1497, ഒരുപാട് വർഷം പിറകിലേക്ക് പോകണം, ജൂലൈ 8. പിന്നെ നമ്മളുടെ ഗണിതശാസ്ത്രവും ആധുനിക സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം, അതും ഇന്നാണ്. പിന്നെ അടുത്തത് ഈ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരമായിട്ടുള്ള ഫ്രോസൺ ഐസ് മിഠായിസ് ഉണ്ടല്ലോ, ദേശീയ ഫ്രീസർ പോപ്പ് ദിനം എന്ന് പറയും അതിനെ. അപ്പൊ അത് ഈ ഒരു ദിവസം ആഘോഷിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെയൊന്നും അല്ല, പുറത്തൊക്കെയാണ് കൂടുതൽ ആഘോഷിക്കുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് നാഷണൽ ചോക്ലേറ്റ് വിത്ത് ആൽമണ്ട്സ് ഡേ. ചോക്ലേറ്റും ബദാമും ചേർന്നിട്ടുള്ള ഒരു വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, എന്തൊക്കെ ഡേ ആണല്ലേ. നമ്മളിങ്ങനെ ഓരോ ദിവസത്തെയും പ്രത്യേകതകൾ പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു ദിവസം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കോമ്പിനേഷൻ ദിവസമാണ് കേട്ടോ, അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളാണ് ഇന്നുള്ളത്. അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ പ്രത്യേകതകളാണ് നമുക്ക് അറിയേണ്ടത് ഗ്രീറ്റിംഗ് കാർഡ്സിൽ. ഇന്നത്തെ വിശേഷമൊക്കെ ആർക്കാണ്, ഇന്നത്തെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, മറ്റ് വിശേഷ ദിവസങ്ങൾ ഇതൊക്കെ ആരുടെയാണെന്ന് നമുക്ക് അറിയണം. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. അനിലേട്ടനോട് ഗ്രീറ്റിംഗ് കാർഡ്സിന്റെ ഫസ്റ്റ് കോളർ ഇങ്ങനെ തീർത്ത് വെച്ചിരിക്കുകയാണല്ലേ. അപ്പൊ ഇന്നത്തെ വിശേഷം ആർക്കാണ്? അതിരുകൾക്കപ്പുറം സാമ്പ്രാണിയോ?
1: ഓക്കെ,
0: അപ്പം ആളുടെ ബർത്ത്ഡേ ആണോ? ശരി.
1: അതേപോലെ തന്നെ എന്റെ കൂട്ടുകാരൻ അനീഷ് കുമാർ, അനീഷ് കുമാറിന്റെ മോൻ ബർത്ത്ഡേ ആണ്.
0: അനിലേട്ടൻ പറഞ്ഞ പേരൊക്കെ എനിക്ക് എടുത്തു പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സൗരവി, നവീൻ, സുരേഷ് ഏട്ടൻ. അപ്പൊ 3 പേർക്കും ഒരു സ്പെഷ്യൽ പിറന്നാൾ ആശംസ കേട്ടോ. അനിലേട്ടന് നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. യെസ്,
1: താങ്ക് യു.
0: പിന്നെ പറഞ്ഞു, അന്നും വെറുപ്പിച്ച് ഇന്നും വെറുപ്പിക്കണോന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ട് നിന്നാ. ഓക്കെ അല്ലേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേട്ടാ, ഓക്കെ ബൈ. അങ്ങനെ അനിലേട്ടൻ, അനിലേട്ടന്റെ 3 സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 പേർക്കും ഒരു സ്പെഷ്യൽ പിറന്നാൾ ആശംസ അറിയിക്കുന്നു. അടുത്ത നമുക്കൊരു മെസ്സേജിലേക്ക് പോകാം. ലേഖ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ദീപ, എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ നേരുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന രേവതി വാവയ്ക്കും രാജപ്പൻ ചേട്ടന്റെ മകൻ രഞ്ജുവിനും ആശംസകൾ നേരുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം ലേഖ ബിജു. ഓക്കെ ലേഖ ചേച്ചി, അപ്പൊ എന്തായാലും രാജപ്പൻ ചേട്ടന്റെ മോൻ രഞ്ജു ബർത്ത്ഡേ ആണിന്ന്. അപ്പൊ ഞങ്ങളുടെയും ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുന്നു. ലേഖ ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൂടി അറിയിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നമുക്ക് ഫസ്റ്റ് സോങ്ങിലേക്ക് പോകാം. നമ്മളെപ്പോഴും ആദ്യം പാട്ട് കേട്ട് ഒന്ന് പോസിറ്റീവ് എനർജി ഒക്കെ വന്നതിന് ശേഷമാണ് കൂടുതൽ കുറച്ചും കൂടി ഓള അല്ലെ ഇന്ന് എല്ലാവരും വിളിക്കുമ്പോഴേക്കും സന്തോഷമായിട്ടിരിക്കട്ടെ. നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, പാട്ടൊക്കെ കേട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആശംസകളും പാട്ടുകളുമായി ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് നമ്മൾ വീണ്ടും തിരികെ എത്തുമ്പോൾ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ് ദീപ.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
1: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
0: എന്താണ് സിറാജ് വിശേഷം? വയനാട്ടിലെ സംഭവമൊക്കെ നമ്മൾ അറിഞ്ഞു. ഞാൻ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ രാവിലെ തന്നെ ചോദിക്കുന്നില്ല, പത്രമൊക്കെ നോക്കി ഇങ്ങനെ തല പെരുത്തിരിക്കുകയാണ് നമുക്ക്.
1: അതെ അതെ അതെ, വയനാട്ടിലെ സംഭവം ഞാൻ ഇന്നലെ ഈ ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ ഗീത ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് വെച്ച്, അപ്പോഴാണ് ഞാൻ അറിയുന്നത്.
0: നമ്മളെ
1: പ്രേമചേച്ചി, ജലജ ചേച്ചി, ചേച്ചി, ചേച്ചി, മുഹമ്മദ് ഖാൻ, ദീപ, അപർണ, ശീബ ചേച്ചി ഇവരൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു.
0: അല്ല, നമുക്ക് പെട്ടെന്ന് വയനാട് എന്ന്
1: പറയുമ്പോഴേക്കും,
0: അതെ അതെ,
1: അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ദുരന്തം ഉണ്ടായ അതിന്റെ അടുത്ത് തുരങ്കപാത നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കൂട്ടിയിട്ട് ആ മണ്ണ് മാറ്റാത്ത ഒരു കാരണത്താലാണ് നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികളായ നമ്മുടെ സഹോദരങ്ങൾ കുറച്ചാള് മരണപ്പെട്ടത്.
0: അതെ അതെ, അപ്പം അത് ഇന്നലെ സിറാജ് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി.
1: അതെ അതെ, ഞാനിന്ന് വിളിച്ചത് നമ്മള് രാജപ്പ ചേട്ടന്റെ മോന്റെ പിറന്നാളല്ലേ?
0: അതെ അതെ.
1: അപ്പം മോന് ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ.
0: ഓക്കെ, അപ്പൊ എന്തായാലും സിറാജിന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മുടെ സിറാജ് രാജപ്പൻചേട്ടന്റെ മോൻ ആശംസ പറയാനാണ് വിളിച്ചത്. അപ്പൊ നല്ലൊരു ആശംസ ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത മെസ്സേജിലേക്ക് പോകാം. സുലൈ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചില നേരത്ത് വളരെ പെട്ടെന്നാകും ആകാശം കറുക്കുന്നത്. ഓർക്കാപ്പുറത്ത് കാറ്റ് വീശിയടിക്കും. തഴച്ചു വളർന്നു നിന്ന ചെടികളും മരങ്ങളും എല്ലാം തന്നെ പെട്ടെന്നുള്ള കാറ്റിൽ ഭയപ്പെടുത്തുമാറു ഉലയാൻ തുടങ്ങും. അങ്ങനെ ഒരു കാറ്റാണ് ചില മനുഷ്യർ. സമാധാനമായിരുന്ന ഒരു ദിവസത്തിന്റെ താളം തെറ്റിക്കാൻ അവർക്ക് ഒരു നിമിഷം മതി. അവരുടെ ഒരു വാക്ക് മതിയാകും നമ്മുടെ സമാധാനം കെടുത്താൻ. ശുഭദിനം നേരുന്നു. ഓക്കെ സുലൈ ചേട്ടാ, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് നമ്മൾ പലതവണ നമ്മളുടെ മനസ്സിലുണ്ടല്ലോ. ചില സമയത്തൊക്കെ മനുഷ്യരാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോകും. പക്ഷെ എന്നാലും ഈ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ 1000 ചാട്ടവാർക്ക് അടിച്ചാൽ പോലുമുള്ള അത്രയും വേദന എടുക്കില്ല. നമ്മൾ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് ഈ ജീവിതകാലം മുഴുവനും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണങ്ങാത്തൊരു മുറിവായിട്ട് നിൽക്കുമെന്ന് പറയുന്നത് സത്യമാണ്. നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ആ ആൾ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറക്കില്ല. അങ്ങനൊരു വലിയൊരു ശക്തിയാണ്. നമ്മളൊരു ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സുലൈച്ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മളെ സമാധാനമായിട്ടിരിക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് താളം തെറ്റിക്കാനായിട്ട് ഒരാളുടെ ഒരു വാക്ക് മതി അല്ലേ. അപ്പൊ എപ്പോഴും വാക്കുകളാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ മുഹമ്മദ് ഖാനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് റേഡിയോ മാക് ഫാസ്റ്റ്. തോറ്റുകൊണ്ട് തുടങ്ങണം, പരിഹാസങ്ങളിൽ നിന്ന് പഠിക്കണം, സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കണം, വിയർപ്പൊഴുക്കി അധ്വാനിക്കണം, നട്ടെല്ല് നിവർത്തി നടക്കണം, പുഞ്ചിരിച്ചുകൊണ്ട് തളർത്തിയവരുടെ മുന്നിൽ ജയിക്കണം. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും മറ്റെല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് PV മുഹമ്മദ്, വടക്കേ വാവനൂർ. ഓക്കെ മുഹമ്മദ് ഖാ, നല്ലൊരു ദിവസത്തിന്റെ ആശംസ മുഹമ്മദ് ഖയ്ക്കും അറിയിക്കുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, എന്താണ് വിശേഷം? നല്ല വിശേഷം, നല്ല വർത്താനം. എന്താ ശരി, ഇന്നത്തെ വിശ്വാസം ആർക്കാണ്?
2: ഇന്നത്തെ വിശ്വാസം ദീപയാണോ?
0: ദീപയാണല്ലോ.
2: ദീപക്ക് പിന്നെ സഹോദരവാണി ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാർക്കും, കുമരക ടീമിന്, മുഹമ്മദ് കഴിക്കും.
0: ഓക്കെ
2: ഓക്കെ, ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, ഗുഡ് മോർണിംഗ്. നല്ലൊരു വിഷയം
2: കേട്ടോ.
0: ശരി, പൻസർക്ക് പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊരു സോങ്ങിലേക്ക് പോകാം അല്ലേ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾ ഫർക്കീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730339975730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. നിയോലി 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ ഇന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സ്. സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കോളർ, ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം ദീപക്കുട്ടിയെ,
0: എവിടെ പോയി
1: വിളിക്കുന്നത്?
0: ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നു.
1: അല്ല, കേട്ടില്ല.
0: ഓക്കേ, അപ്പൊ പറയൂ വീണ, ഇന്ന് ആർക്കാണ് വിഷസ് പറയാനുള്ളത്?
1: ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വിവാഹവർഷം ആഘോഷിക്കുന്നവർക്കും പിന്നെ അനിൽ ചേട്ടൻ പറഞ്ഞവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ദീപക്കുട്ടി ഇന്നലെ സോങ്സ് ഓൺ ഡിമാൻഡ് പറഞ്ഞില്ലേ പിറന്നാളാണെന്ന്?
0: താങ്ക് യു വീണ. അപ്പൊ എന്തായാലും വീണയ്ക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു കേട്ടോ. ഓക്കെ, ഞാനിട്ട പാട്ട് എനിക്ക് എന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരി, അപ്പൊ ഞാൻ സ്പെഷ്യൽ ആയിട്ട് വീണയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ലക്ഷ്മി പ്രിയ ചേച്ചിയാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന രാജപ്പൻ ചേട്ടന്റെ മോൻ രഞ്ജുവിനും പിറന്നാൾ ദിനമായ ദീപയ്ക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. താങ്ക് യു ലക്ഷ്മി പ്രിയ ചേച്ചി. അപ്പൊ രാജപ്പൻ ചേട്ടന്റെ മോനും ഞാൻ എന്റെ സ്പെഷ്യൽ ആശംസ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കോളർ, ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്തേ മോളെ, ഞാൻ വിജയൻ ചേച്ചിയാണ്.
0: ഗുഡ് മോർണിംഗ് വിജയമ്മ ചേച്ചി. അതെ അതെ, ഡേറ്റ് ആയിരുന്നു.
2: എന്റെ മക്കളെ ഞാൻ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു, ഞാൻ ഇന്നലെയാണ്
0: അറിഞ്ഞത്. സാരില്ല,
2: നല്ല വിശേഷം.
0: നല്ല വിശേഷം.
2: പിന്നെ ഇന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും എല്ലാ മംഗള മുഹൂർത്തങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ആശംസ. നമ്മുടെ പ്രിയപ്പെട്ട രാജപ്പൻ ചേട്ടൻ മോഹന്റെ എഞ്ചു മോനെ ഒരായിരം ജന്മദിന ആശംസകളും നേരുന്നു. പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ നേരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജചന്ദ്രന്റെ കുടുംബത്തിനും നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പിന്നെ ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് എല്ലാവർക്കും രമാദേവിയുടെ മകന് അമ്പാടിക്കുട്ടനെ, കൊച്ചുമായ അമ്പാടിക്കുട്ടന് സുഖമില്ലായിരിക്കായിരുന്നു, പനിയൊക്കെ ആയിരുന്നു. ആ കുഞ്ഞിനും നല്ല ഒരു ആശംസ നേരുന്നു. ഇത്രയും പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറട്ടെ, ദേവീശൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അമൃതക്കുട്ടി ദീപമോള് എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു.
0: രാജു
2: പറഞ്ഞവർക്കും എല്ലാവർക്കും
0: എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് വിജയമ്മ ചേച്ചിയുടെ ആശംസ. വിഷമിക്കണ്ട കേട്ടോ.
2: ഓക്കെ,
0: നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ
2: ഓക്കെ ഓക്കെ
0: ഓക്കെ, ബൈ. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അഷ്റഫിക്കയാണ്. നമസ്കാരം. കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങിനായി പലപ്പോഴും കൊതിക്കാറുണ്ട്. ആ ആഗ്രഹമാണ് നമ്മുടെ പരാജയം. കൂട്ടിന് ആരുമില്ലെന്ന് വിശ്വസിപ്പിക്കണം സ്വന്തം മനസ്സിനെ. ഓർക്കുക, ജീവിതം മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു യാത്രയാണ്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേരുന്നു. ടി അഷ്റഫ്, വെസ്കൈപ്പുറം. അഷ്റഫിക്ക, നല്ലവരുടെ വിഷയുന്നു. അടുത്ത മെസ്സേജ്, ജന്മദിനാശംസകൾ. കല്ലൂപ്പാറയിൽ വെച്ച് 18-ാം പിറന്നാൾ ആഘോഷിക്കുന്ന നിബു അനീഷിന് തോപ്പിൽ കുടുംബത്തിന്റെയും ഞങ്ങളുടെയും എല്ലാവിധ ജന്മദിനാശംസകൾ നേരുന്നു. അപ്പ അനീഷ്, അമ്മ മിനി, ചേച്ചി നിഷ, ഉപ്പാപ്പൻ അനിൽ തോപ്പിൽ കല്ലൂപ്പാറ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് ആരാണ്, അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും നിബു അനീഷിന് ഒരു സ്പെഷ്യൽ ആശംസ ഞങ്ങളും അറിയിക്കുന്നു. എല്ലാവർക്കും, ഈ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും നല്ലവരുടെ വിഷയുന്നു കേട്ടോ. നെക്സ്റ്റ് കോളർ, ഹലോ.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. യെസ്, മുത്തൂർ രാജൻ ചേട്ടന് എന്താണ് ഇന്നത്തെ വിശേഷം പറയാനുള്ളത്? എല്ലാവർക്കും രാജൻ മുത്തൂർ, രാജൻ ചേട്ടന്റെ വക ഒരു ആശംസ ഞാൻ കൊടുത്തിട്ടുണ്ട്. രാജൻ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ നാരായണൻ ചേട്ടനാണ്. ഗുഡ് മോർണിംഗ്. സ്നേഹം, സമ്പാദ്യം തുടങ്ങി എല്ലാറ്റിനും അവകാശം പറയാൻ ആളുകൾ കാണും. എന്നാൽ അവകാശികളില്ലാത്ത ഒന്നുണ്ട്, ദുഃഖം. അത് പങ്കുവെക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. ദുഃഖത്തിൽ നമ്മളെ ചേർത്തു പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. നാരായണൻ നായർ, ഏറ്റുമാനൂർ. നാരായണൻ ചേട്ടാ, നല്ലവരുടെ വിഷയുന്നു. ഹലോ
4: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ് ദീപമോളെ.
0: യെസ്, എന്താണ് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പോലെ?
4: ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
0: എന്താണ്?
4: രാവിലെ കാപ്പ് കുടിച്ചത് ശരിയായില്ല.
0: രാവിലെ കാപ്പ് കുടിച്ചത് ശരിയായില്ല. ഓക്കെ, അപ്പൊ ഗീത ചേച്ചി ഇന്നത്തെ വിഷസ് ആർക്കാണ്?
5: വിഷസ് നമ്മുടെ രാജത്തിന്റെ മകന്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പം രഞ്ജുവിന് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ആയുസ്സും ആരോഗ്യവും കൊടുത്ത് മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് സമർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒരു മെസ്സേജിൽ ഒതുക്കാൻ വിചാരിച്ചു, രാജപ്പച്ചേട്ടനല്ലേ നമ്മുടെ,
0: മെസ്സേജിൽ ഒതുക്കണ്ടങ്ങ് വിളിച്ചു പറയാന്ന് വിചാരിച്ചു അല്ലേ?
5: വിളിച്ചു പറയാന്ന്
0: വിചാരിച്ചു. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഞാനൊരു സ്പെഷ്യൽ വിഷസ് കൊടുത്തിട്ടുണ്ട്.
5: അതുപോലെ ജന്മദിനം ആഘോഷിക്കുന്ന ആർജിയായ ദീപമോൾക്ക് ഒരു ആശംസ നേരും.
0: താങ്ക് യു, താങ്ക് യു.
5: ഓരോ കുട്ടികൾക്കും എല്ലാ റേഡിയോ കുട്ടികൾക്കും നല്ലൊരു ശുഭദിനം.
0: ഓക്കെ ഗീത ചേച്ചി, ഗീത ചേച്ചിക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ.
5: ശരി മോളെ.
0: ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു പാട്ട് കേൾക്കാം അല്ലെ? പാട്ട് കേട്ടതിന് ശേഷം ബാക്കി കോളിലേക്കും മെസ്സേജിലേക്കും ഒക്കെ വരാമെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ പറ്റില്ല ദീപ, കോൾ എടുക്കൂ. ഹലോ.
6: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാ?
6: കുമാരി.
0: ആ, നന്നായി ഞാൻ കോൾ എടുത്തത്. കുമാരി ചേച്ചി, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്. നല്ലൊരു ആശംസ.
0: താങ്ക് യു. ഇതാണ് എടുത്തോട്ടുള്ള ആശംസ.
6: ഞാൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, എന്റെ മോനും അവന്റെ കൂട്ടുകാരും 4 പേരും മൊത്തവേ, ഒരു 4 പേരും കൂടെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു ഒരു
0: സിനിമ.
6: അത് ഇന്നായിരുന്നു 6 അതിന്റെ ഉദ്ഘാടനം.
0: അപ്പൊ
6: അതിന് ഞാൻ പോയിരിക്കുവായിരുന്നു. അവിടെ ചെന്നപ്പോഴല്ലേ അറിഞ്ഞു ഞാനാ ഉദ്ഘാടനം ചെയ്യുന്നത്.
0: ഓ, എന്റെ അമ്മേ,
6: ഞാൻ അറിഞ്ഞില്ല. എല്ലാവരും അമ്മമാരുണ്ടായിരുന്നു, അവരെല്ലാരും കൂടെ എന്നെ പിടിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു. എനിക്കങ്ങ് ചിരിയുണ്ട്, പ്രാവുണ്ട്, ദൈവമേ വല്ല സക്സസ് ആകും.
0: അങ്ങനെയൊന്നും പറയരുത്, നമ്മൾ ഒരെണ്ണം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സക്സസ് ആവണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു.
6: ഇങ്ങോട്ട് വന്നതേ ഉള്ളു. അതുകൊണ്ട് അവരുടെ ഇതിന്റെ പേര് ഷുഗർ ഫിനാൻസ്.
0: ഷുഗർ ഫിനാൻസ്.
6: അവർക്കൊരു നല്ല ആശംസ, നല്ലായിട്ടെല്ലാം പോകാനും. അവരുടെ ഓഫീസിന്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ അവര് ഫിനാൻസ് തുടങ്ങിയിരിക്കുന്നത്.
0: ശരി ശരി.
6: 6 സമയം.
0: ഓക്കെ കുമാരി ചേച്ചി, അപ്പൊ
6: എന്തായാലും സംഭവിച്ചു കേട്ടോ.
0: ശരി, അപ്പൊ എന്തായാലും അവർക്ക് അവര് തുടങ്ങിയ ആ ഒരു സംരംഭം ഏറ്റവും നല്ലതായിട്ട് വിജയകരമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന എല്ലാ ആശംസകളും പ്രാർത്ഥനകളും.
6: നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും, ഞാനൊന്നും കേട്ടില്ലായിരുന്നു, എല്ലാവർക്കും ഒരു നല്ല ആശംസ.
0: ശരി,
6: പ്രത്യേകം നല്ലതാണ്.
0: താങ്ക് യു, താങ്ക് യു കുമാരി.
6: എല്ലാവർക്കും
0: നല്ലൊരു വിഷയം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും കുമാരി ചേച്ചിയുടെ മോനും ഫ്രണ്ട്സും കൂടി തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭം, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ. അപ്പൊ നല്ലതായിട്ട് വിജയിക്കട്ടെ, കാരണം കുമാരി ചേച്ചിയാണ് ഉദ്ഘാടനം ചെയ്തത്, അതാണ് ഹൈലൈറ്റ്. അപ്പൊ നമുക്ക് ഇനി നമുക്ക് അടുത്തൊരു സോങ്ങിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൌൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട്. നേരത്തെ മഞ്ജു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ചാത്തങ്കരിയിൽ നിന്ന്. അമ്മ സ്പെഷ്യൽ ആയിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ദീപയുടെ പിറന്നാളാണ് നീ വിളിച്ച് വിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചാണ്. അപ്പൊ കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. മഞ്ജു ചേച്ചിയുടെ മോള് ഹോസ്പിറ്റലായതുകൊണ്ട്, പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് കുറെ സമയം ഇങ്ങനെ ഫോണിൽ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഫോൺ കട്ട് ചെയ്തു, പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഞാനൊരു സ്പെഷ്യൽ ആശംസ സ്നേഹവും ഞാൻ അങ്ങോട്ടേക്ക് അറിയിക്കുകയാണ് കേട്ടോ. കാരണം വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞതാണ് ദീപയെ വിളിച്ച് വിഷ് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഒത്തിരി സന്തോഷം. മഞ്ജു ചേച്ചിയുടെ മോളുടെയും പനിയൊക്കെ പെട്ടെന്ന് മാറട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ അതിന് ഒരു സ്പെഷ്യൽ ആശംസ ബിലേറ്റഡ് ആണ്, എന്നാലും സാരല്ല, വെഡിങ് ആനിവേഴ്സറി നമ്മൾ 4-ാം തീയതി ആയിരുന്നു എന്ന് പറഞ്ഞു മഞ്ജു ചേച്ചിയുടെയൊക്കെ. അപ്പം അതിനൊരു സ്പെഷ്യൽ ആശംസ എന്ന് അറിയിക്കുന്നത് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. നമ്മൾ ഒരാളുടെ ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ് കേട്ടോ എല്ലാവരോടും. ഒരു സങ്കടം എന്നോട് പറഞ്ഞിരുന്നു, കാരണം വെഡിങ് ആനിവേഴ്സറി ഇവിടെ വിളിച്ച് നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സിൽ പറയുമ്പോൾ എല്ലാവരും ആശംസ പറയണം എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. നമ്മളിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം റേഡിയോയിൽ കുറച്ച് ഗ്രൂപ്പുകൾ, പല ഗ്രൂപ്പുകളുണ്ട്. അപ്പം അവരുടെയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും വലിയ ആഘോഷത്തിൽ എല്ലാവരും വിളിച്ചു പറയാൻ സ്വാഭാവികം, കാരണം അത്രത്തോളം കണക്ഷൻ ഉള്ളതുകൊണ്ട്. പക്ഷെ അല്ലാണ്ട് നമ്മൾ ഇതിലൊന്നും പെടാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മളുടെ റേഡിയോ കേൾക്കുന്ന ഗ്രൂപ്പുകളിലൊന്നും ഇല്ല. പക്ഷെ എന്നാലും അവരുടെ വിഷസ് പറയുന്ന സമയത്തും വിളിച്ച് എല്ലാവരും അതൊന്ന് വിഷ് ചെയ്യുക എന്നുള്ളത് അതെല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ. നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സിൽ വിളിച്ച്

0: ഭയങ്കര സന്തോഷമായിരിക്കും. അത് നമുക്ക് കേൾക്കുന്നവർക്ക് അത് ഫീൽ ചെയ്യും. നല്ല രീതിയിലുള്ള ഒരു ആഘോഷമാണ് ഒരു മണിക്കൂർ സമയം നമുക്ക് കിട്ടുന്നത്. അപ്പം അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യണം. അതറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും നമ്മൾ വിഷ് ചെയ്യണം. അന്നെന്തോ ലക്ഷ്മി പ്രിയ ചേച്ചി മാത്രമാണ് എന്തോ വിഷ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് ഞാനൊന്ന് പറയുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു വിഷമം വേണ്ടല്ലോ ആർക്കും. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജി ചേച്ചിയാണ്. നിറയെ സ്നേഹം വാരി കോരിച്ചൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ വിജി ചേച്ചി ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദീപു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ദീപ, ഇന്ത്യ ഇൻ ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലിക്ക് എന്റെ വക നല്ലൊരു പിറന്നാൾ ആശംസ നേരുന്നു. ഒരു ക്രിക്കറ്റ് ഒന്ന് കണ്ടതായിരുന്നു. നല്ലൊരു ഓപ്പണിംഗ് ബാറ്റ്മാൻ, എല്ലാ നന്മകളും നേരുന്നു. കൂടാതെ ഇന്നലെ ജയിച്ച അർജന്റീന ടീമിനും നല്ലൊരു ആശംസകൾ നേരുന്നു. റേഡിയോ മാക്ഫാസ്റ്റ് പ്രോഗ്രാമിലെ അപർണ ദീപ അമൃത എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം നേരുന്നു ദീപു. ഓക്കെ ദീപു, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് കോളർ, ഹലോ.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഹലോ
1: ഹലോ,
0: സൗണ്ടിന് എന്തോ ഒരു ഒരു പ്രശ്നം.
1: അത് രാവിലെ തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു ചെറിയ ഇതുണ്ട്, അതുകൊണ്ട്
0: അതാണ് മനസ്സിലാവാത്തത്. അതാ ഇപ്പോഴും പേര് പറഞ്ഞിട്ടില്ല ആരാന്ന്. അത് ശരി, അയ്യോ ആദ്യം പേര് പറ എനിക്ക് സത്യമായിട്ട് മനസ്സിലായില്ല. സൗണ്ട് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആത്മജി ചേച്ചി, ചില സമയത്ത് പനിയൊക്കെ ആകുമ്പോ നിങ്ങളെ ശബ്ദം അടഞ്ഞിരിക്കുമ്പോ ഞങ്ങക്ക് മനസ്സിലാവില്ല ആരാണെന്ന്. അപ്പൊ പറഞ്ഞാ മതി ആത്മജി ചേച്ചിയാണെന്ന്. ആ കണ്ട, ഞാൻ പറഞ്ഞില്ലേ. ആ ശരി, അപ്പൊ നീ പറഞ്ഞോളൂ.
1: അപ്പൊ മഞ്ജു ചാത്തങ്ങേരി വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ദിവസം, അപ്പൊ അവർക്ക് ഡിലേറ്റ് ആയത് വെഡിങ് ആനിവേഴ്സറി ആശംസകൾ നേരുന്നു. പിന്നെ രാജത്തും എന്റെ മോനും ബർത്ത്ഡേ അല്ലേ,
0: അതെ,
1: ആ മോനും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയുടെ ഒരാരം ജന്മദിനാശംസകൾ നേരുന്നു. പിന്നെ ഇന്ന് ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഉള്ള എല്ലാവർക്കും നല്ലൊരു ആശംസ. എന്റെ കാതോരം കുടുംബത്തിനും റേഡിയോ ഫ്രണ്ട്സ് കുടുംബത്തിനും നല്ല ആശംസ നേരുന്നു. പിന്നെ ലീൽമുട്ട് ചേച്ചിക്കും പ്രത്യേക ഒരു ആശംസ നേരുന്നു. ലീൽ മമ്മിയുടെ സൗണ്ട് കേട്ട് കുറെ ദിവസം എനിക്ക് പനിയായിട്ടിരിക്കുമായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ മമ്മിക്കും ഒരു ആശംസ. പിന്നെ നമ്മുടെ സിറാജി വയനാടാണ് ആശംസ നേരുന്നു. ദീപക്കുട്ടിക്കും അപർണയ്ക്കും അമൃതയ്ക്കും ബാക്കിയുള്ള എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ആശംസ നേരുന്നു.
0: ഓക്കെ, ആത്മജി ചേച്ചിക്കും നല്ലൊരു വിഷയം കേട്ടോ. എല്ലാവർക്കും പനിയും പ്രശ്നങ്ങളും ഒക്കെയാണ് അല്ലെ. ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്, മഴ വെയിൽ എന്തൊക്കെയാണാവോ സംഭവിക്കുന്നത്. അപ്പം എല്ലായിടത്തും ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് മാറാൻ വേണ്ടിയിട്ട്. അടുത്ത മെസ്സേജ് സുരേഷ് ഏട്ടൻ ഓതറയിൽ നിന്ന്. സുപ്രഭാതം, ഞാൻ സുരേഷ് ഓതറ. റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നദീറ രാജൻ മുത്തൂർ അനിൽ വായ്പൂർ ബാക്കി എല്ലാ കൂട്ടുകാർക്കും ദീപിക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സുരേഷ് ഏട്ടനും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ജന്മദിനാശംസകൾ മോളയെ. എന്റെ കാതോരം ഗ്രൂപ്പിലെ പ്രിയ കൂട്ടുകാർക്കും അനിൽ, സാജൻ, സജ്നു, ഉണ്ണിച്ചേട്ടൻ, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. രാജപ്പൻ ചേട്ടന്റെ മകന് ജന്മദിനാശംസകൾ നേരുന്നു. മോൾക്കും റേഡിയോ ടീമിനും ഒരു ഹായ്. നമ്മുടെ പുഷ്പചേച്ചിയാണ് പൊടിയാടിയിൽ നിന്ന്. പുഷ്പചേച്ചിക്കും ഒരു ബിഗ് ഹായ്, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്തൊരു കോളറുണ്ട്. ഹലോ
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഗുഡ് മോർണിംഗ് അനിലേട്ടാ.
2: ഞങ്ങൾ തൃമൂർത്തിന്റെ ഹൃദയം നിറഞ്ഞ ഒരാരും ജന്മദിനാശംസകൾ അങ്ങ് അറിയിക്കുകയാണ്. നമ്മുടെ ഓയെ പറഞ്ഞു തീർക്കാം. പിന്നെ ഇന്ന് വേറെ ആരും പറഞ്ഞെന്ന് കേട്ടില്ല, ഞാൻ പുറത്തുവരെ പോയിരിക്കുന്നു.
0: എല്ലാവർക്കും നമുക്ക് ആശംസ കൊടുക്കാം.
2: ആ ഇന്ന് വിശേഷങ്ങൾ അറിയിച്ചിട്ടുള്ള ജന്മദിനം അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അപ്പൊ ഞങ്ങളുടെ സൗഹൃദവാണി കൂട്ടുകാർക്കും പ്രിയ ശ്രോതാക്കൾക്കും എല്ലാവർക്കും ദീപിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനാശംസകൾ കൂടി.
0: നിങ്ങൾ തൃമൂർത്തീസിനും നല്ലൊരുടെ വിഷയുന്നു.
2: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അടുത്ത മെസ്സേജ് ഷീബ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് ദീപക്കുട്ടി, ഞാൻ ഷീബ കുമരകം. ദീപക്കുട്ടിക്ക് 1000 പിറന്നാൾ ആശംസകൾ. കുമരകം ടീമിന്റെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന രാജപ്പൻ ചേട്ടന്റെ മുൻ രഞ്ജുവിന് 1000 ബർത്ത്ഡേ ആശംസകൾ. ഒ എ പറഞ്ഞവർക്കും ലേഖ പറഞ്ഞവർക്കും ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ. സൗഹൃദവാണി കൂട്ടുകാർക്കും മിനി ബാബു ആലപ്പുഴയ്ക്കും അൻസാർ കരുനാഗപ്പള്ളിക്കും കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടു കിടുക്കാച്ച ദിവസവും ആശംസിക്കുന്നു എന്നാണ് കുമരകത്ത് നിന്ന് ഷീബചേച്ചി അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഷീബചേച്ചിക്ക് നമുക്ക് കൊടുക്കാം ഒരു കിടു കിടുക്കാച്ച ദിവസം. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് ആന്റണി ചേട്ടൻ കടവന്ത്രയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ദീപ, ഇന്ന് എന്റെ പെങ്ങളുടെ മകൻ തങ്കച്ചന്റെ ജന്മദിനമാണ്. അവൻ ആശംസകൾ നേരുന്നു. ഒപ്പം ഇന്ന് വിവാഹ വാർഷികം, ജന്മദിനം എന്നിവ ആഘോഷിക്കുന്നവർക്കും ആശംസകൾ നേരുന്നു. കൂടാതെ ദീപയ്ക്കും അമൃതയ്ക്കും അപർണയ്ക്കും പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം നേരുന്നു. സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. ആന്റണി ചേട്ടാ നല്ല

0: അവരുടെ വിഷയുന്നു ആൻഡ് പെങ്ങളുടെ മുൻ തങ്കച്ചനും ഞങ്ങളുടെ വക ഒരു ജന്മദിനാശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജീവൻ ചേട്ടൻ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. വിട്ടുവീഴ്ച ഒരു തോൽവിയല്ല, വിജയമാണിത്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ബന്ധങ്ങൾ ദൃഢമാക്കൂ. പിടിവാശി കൊണ്ട് നഷ്ടമേ ഉണ്ടാകൂ, വിട്ടുവീഴ്ച കൊണ്ട് നേട്ടവും. എത്ര തവണ വീണാലും പരിക്കേൽക്കാത്ത വീഴ്ചയാണിത്. മേ യുവർ ബർത്ത്ഡേ ബി എ സ്പെഷ്യൽ ആസ് യു ആർ. ഹാപ്പി ബർത്ത്ഡേ രമേശ് ചേട്ടൻ, വൈഫിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. എ സ്പെഷ്യൽ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് ടു രഞ്ജു ഓൾസോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളുടെ രാജപ്പൻ ചേട്ടന്റെ മോനും അതുപോലെ നമ്മുടെ ജീവൻ ചേട്ടന്റെ വൈഫിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് രമേശ് ചേട്ടൻ. അപ്പൊ രണ്ടു പേർക്കും ഒരു സ്പെഷ്യൽ പിറന്നാൾ ആശംസ അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ കൈമാറിയിട്ടുണ്ട് കേട്ടോ. ജീവൻ ചേട്ടാ, നല്ലവരുടെ വിഷയുന്നു. അമ്പിളി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമ്പിളി ചേച്ചി, കാണാൻ പറ്റുന്നില്ല എനിക്ക്, ആദ്യം കാണാൻ പറ്റുന്നില്ല. എന്താണ് ഏറ്റവും വലിയ സ്വത്ത്? ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല. ഗുഡ് മോർണിംഗ് സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ മോളെ, ഇല്ലല്ലോ, ഇന്ന് മിസ്സിംഗ് ആണല്ലോ. ശരി, എന്തായാലും അമ്പിളി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഇനി നമ്മുടെ മീൻ ചേച്ചി. ഗുഡ് മോർണിംഗ് ദീപമോളെ, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ ദീപമോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ ഷീബ ചേച്ചിക്കും നദീറെത്തിക്കും അനിൽകുമാറിനും നല്ലൊരു ദിവസത്തെ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. മീൻ ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഹലോ,
1: ഗുഡ് മോർണിംഗ് ചേച്ചി.
0: ഗുഡ് മോർണിംഗ് സിന്ധു ചേച്ചി,
1: ഹാപ്പി ബർത്ത്ഡേ ടു യു.
0: താങ്ക് യു.
1: കഴിഞ്ഞു പോയെങ്കിലും എനിക്ക് നേരിട്ട് പറയാൻ പറ്റിയല്ലോ.
0: സാരമില്ല, ഇന്ന് എന്റെ പിറന്നാളാണ്, ഇന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ശരി, അപ്പൊ ഇന്നത്തെ വിഷയം സാർക്കാണ്? വേറെ സുഖമായിട്ടിരിക്കുന്നു.
1: വീട്ടിലൊക്കെ പോയായിരുന്നോ ബർത്ത്ഡേ?
0: പിന്നെ വീട്ടിലൊക്കെ പോയി. എവിടാ? ഇവിടെയല്ലേ നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത്. നമുക്ക് വീട്ടിലല്ല ആഘോഷം, ബർത്ത്ഡേ ഒക്കെ വരുമ്പോ. അതെ, പിന്നല്ലാണ്ട്. അപ്പൊ ഇന്നത്തെ വിശ്വസ് വേറെ ആർക്കാ പറയാനുള്ളത്?
1: ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള രാജപ്പൻ്റെ മകന്റെ ബർത്ത്ഡേ അല്ലേ. ഞാൻ ഇങ്ങനെ കേട്ട് ജോലി ചെയ്തോണ്ടിരുന്നോണ്ട് വിളിക്കാൻ പറ്റിയില്ല. പണിയൊക്കെ ഒതുങ്ങി ഓടി വന്ന് വിളിച്ചതാ. അപ്പൊ രാജപ്പൻ്റെ മകനെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. പിന്നെ അനില് പറഞ്ഞു, നമ്മുടെ റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും. പിന്നെ പുഷ്പ ചേച്ചി, നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുന്നു.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു.
1: റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും.
0: ഓക്കെ സിന്ധു ചേച്ചി, അപ്പൊ സിന്ധു ചേച്ചിക്ക് നല്ലൊരു വിഷയം,
1: നല്ലൊരു ദിവസം നേരുന്നു.
0: താങ്ക് യു.
1: ഓക്കെ ഡാ, ബൈ.
0: ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയമ്മച്ചേച്ചിയാണ്. ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ്. കാരണം ആ ഓർമ്മകളാണ് നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്നത്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അടുത്തത് നദി റേത്ത്. ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാന ആയുധം. ഓരോ ദിവസവും ആത്മവിശ്വാസത്തോടെ തുടങ്ങുക. അതൊരു പക്ഷേ വിജയം നൽകില്ലായിരിക്കും, പക്ഷേ ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ധൈര്യം നൽകും. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു ദീപമോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും. ഇന്ന് വിശേഷ ദിവസം ഉള്ളവർക്കും വിജയമ്മച്ചേച്ചി, മോഹൻ ചേട്ടൻ, സിറാജ്, വയനാട്, ശ്യാമള ആൻഡ് കുമാരി, മിനി, ലേഖ, എന്റെ കാതോരം, മുത്തുമണീസ്, എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസകൾ. ദീപമോളെ പിറന്നാൾ അടിപൊളിയായില്ലേ? മാക്ഫാസ്റ്റ് റേഡിയോ ശബ്ദ വിസ്മയം തീർക്കുന്ന എന്റെ ദീപമോൾക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ. രാജപ്പൻ ചേട്ടന്റെ മോന് പ്രാർത്ഥനയുടെ പിറന്നാൾ ആശംസകൾ. അടിപൊളിയാക്കി നിങ്ങൾ എല്ലാവരും കൂടി. അപ്പൊ നദീരത്തേക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. പാട്ട് കേട്ടു പോവാം. ഇനി ഒരുപാട് മെസ്സേജ് ഇവിടെ വായിക്കാനായിട്ട് പെൻഡിംഗ് ആണ് കേട്ടോ. അപ്പൊ ഈ പാട്ട് ഞാൻ നമ്മുടെ ചാത്തങ്കരിയിലുള്ള മഞ്ജു ചേച്ചിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അപ്പൊ ഈ ഒരു പാട്ട്. പക്ഷേ എന്റെ സൗണ്ടും കൂടി ഇടയ്ക്ക് കാണും കേട്ടോ. അടുത്തത് മെസ്സേജ് ലതിക ടീച്ചർ. ദീപമോളെ ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ കുടുംബത്തിലെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ലതിക ടീച്ചർക്കും നല്ലൊരു ഡേ വിഷയുന്നു. നമസ്കാരം ദീപയ്ക്ക്, 1000 ജന്മദിനാശംസകൾ നേരുന്നു. മറ്റു വിശേഷങ്ങൾ കടന്നുപോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഫ്രണ്ട്സ്, കുടുംബത്തിലെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. പുതിയ സംരംഭം തുടങ്ങുന്ന ആ മകനും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രേമചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ പ്രേമചേച്ചി, നല്ലൊരു ഡേ വിഷയുന്നു. എന്റെ മകന് വേണ്ടി ബർത്ത്ഡേ ആശംസ പറഞ്ഞ എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് രാജപ്പൻ ചേട്ടനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ രാജപ്പൻ ചേട്ടാ, നല്ലൊരു ഡേ ആവട്ടെ. അടുത്തത് എത്ര മറന്നിട്ടും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായി പലരും നമ്മൾ നിലനിൽക്കുന്നത് തന്നെയാണ് ജീവിതം. ഒന്നും മറക്കാൻ പറ്റില്ല എന്ന പാഠം. ദീപുക്കുട്ടി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ശോഭന ചേച്ചി, അതുപോലെ മഞ്ജു ചേച്ചിക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അനിലേട്ടനാണ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് ജന്മദിനം. ഓക്കെ, അത് ഞാൻ ഓൾറെഡി വായിച്ചാണ് ലക്ഷ്മി പ്രിയ ചേച്ചിയുടെ മെസ്സേജ്. അടുത്തത് ആകാശ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദീപചേച്ചി, ആകാശിന്റെ ആദ്യത്തിന്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു സ്നേഹത്തോടെ. പിന്നെ ഇന്നലെ കോളേജിൽ അടിച്ചു പൊളിച്ചു. രമേശ് പിഷാരടി ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആകാശ്, നല്ലൊരു ഡേ വിഷയുന്നു. അപ്പൊ എല്ലാവരുടെയും മെസ്സേജ് വായിച്ച സ്ഥിതിക്ക് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നു കേട്ടോ. അപ്പൊ എന്തായാലും മഞ്ജു ചേച്ചി, ഈ സോങ് സ്പെഷ്യലായിട്ട് മഞ്ജു ചേച്ചിക്കും ചേട്ടന്റെ പേര് മറന്നു. ഇപ്പൊ ചേട്ടനും കൂടി വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഇനി കുറച്ചും കൂടി കേൾക്കാൻ സമയമുള്ളൂ. എന്നാലും ഈ പാട്ടങ്ങ് എടുത്തോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ரெடி மேக்ஃபாஸ்ட் 90.4 டைம் செட்
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിന് ഇരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്‌ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മാക്‌ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. മഴയിൽ വീണ്ടും കണ്ണീരണിഞ്ഞ് കേരളം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ നോവുണങ്ങും മുൻപ് കള്ളാടി ആനക്കാംപൊഴി തുരങ്കപാത മുഖമായ മീനാക്ഷിയിൽ മണ്ണിടിച്ചിൽ. ചൊവ്വാഴ്ച രാവിലെ 11:00 നിമിഷനേരം കൊണ്ട് ഇടിഞ്ഞിറങ്ങിയ മണ്ണിലകപ്പെട്ട് 3 പേർ മരിച്ചു. അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. നാട്ടുകാർ ഉൾപ്പെടെ 18 പേർ മണ്ണിലകപ്പെട്ടു. ഇവരിൽ 9 പേരെ പരിക്കുകളോടെ മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 5 പേരെ കാണാതായി. രാത്രി വൈകിയും പ്രദേശത്ത് മണ്ണുമാറ്റിയും മറ്റും തിരച്ചിൽ തുടരുകയാണ്. മധ്യപ്രദേശുകാരായ ഓപ്പറേറ്റർ ചന്ദ്രബാൻ, ബീഹാർ സ്വദേശിയായ ഫോർമാൻ വികാഷ് കുമാർ, ജാർഖണ്ഡ് സ്വദേശിയായ തൊഴിലാളി അൻമോൾ എന്നിവരാണ് മരിച്ചത്. ജില്ലയിൽ 400+ സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതി 280 ബസ്സുകളെ നേരിട്ട് ബാധിക്കുന്നു. ഒരു ബസ്സിലെ കളക്ഷനിൽ ശരാശരി 3,000 രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ടാകുന്നു. പ്രിയദർശിനി പദ്ധതി 21 ദിവസം പിന്നിടുമ്പോൾ ജില്ലയിലെ സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ നഷ്ടം 1.76 കോടി രൂപ. 80% സ്വകാര്യ ബസ്സുകൾക്കും പ്രവർത്തന ചെലവിനുള്ള വരുമാനം പോലും ലഭിക്കുന്നില്ല. ജില്ലയിൽ ആകെ സർവീസിൽ KSRTC വിഹിതം 36.60%. സ്വകാര്യ ബസ് വിഹിതം 63.20%. ഇന്ധനച്ചെലവ്, ജീവനക്കാരുടെ ശമ്പളം, വാഹനത്തിന്റെ പണികൾ എന്നിവ കഴിഞ്ഞ് ലാഭിക്കാൻ 1,000 രൂപ പോലും ലഭിക്കുന്നില്ലെന്ന് ബസ് ഉടമകൾ പറയുന്നു. ഡീസലിന് അടുത്തിടെ 8 രൂപയുടെ വർധനയുണ്ടായി. ടയർ റീട്രേഡിംഗ്, സ്പെയർ പാർട്സ്, ഓയിൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിലയും ഉയർന്നു. മുൻപ് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതും ഇല്ലാതെയായി. സർക്കാരിന്റെ പ്രിയദർശിനി സൌജന്യ യാത്ര കാരണം തകർന്നുപോയ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് പണിമുടക്കും. അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ, കുടുംബശ്രീ പ്രവർത്തനത്തിൽ നേട്ടം കൈവരിച്ച് പത്തനംതിട്ട ജില്ലയിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ഓഫീസുകൾ. ജില്ലയിലെ 58 കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ഓഫീസുകളും IASO സർട്ടിഫിക്കേഷൻ നേടി. ആദ്യഘട്ടത്തിൽ 31 CDSകൾ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കിയിരുന്നു. രണ്ടാം ഘട്ടത്തിൽ ശേഷിച്ച 27 CDSകളും വിജയകരമായി ISO നിലവാരം കൈവരിച്ചു. പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത, ഗുണനിലവാരമുള്ള ഓഫീസ് സംവിധാനം, അടിസ്ഥാന സൌകര്യങ്ങളുടെ നിലവാരം, സ്ത്രീ, ഭിന്നശേഷി, വയോജന സൌഹൃദ സേവനങ്ങൾ തുടങ്ങിയ ഘടകങ്ങളാണ് വിലയിരുത്തിയത്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുന്ന സംവിധാനവും എല്ലാ CDS ഓഫീസുകളിലും സജ്ജമാക്കിയിട്ടുണ്ട്. അടുത്തത് ഒരു അറിയിപ്പിലേക്ക് പോകാം. അടൂർ സർക്കാർ പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പോളിമർ ടെക്നോളജി ബ്രാഞ്ചുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 13 ലാറ്ററൽ എൻട്രി ഡിപ്ലോമ, 2 വർഷത്തിലേക്ക് സ്പോട്ട് അഡ്മിഷൻ. ലാറ്ററൽ എൻട്രി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ജൂലൈ 10 വരെ അപേക്ഷിച്ച് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. രജിസ്ട്രേഷൻ രാവിലെ 9:30 മുതൽ 10:30 വരെ. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446661515. 2 ദിവസമായി തുടരുന്ന മഴയിലും മിന്നൽ പ്രളയത്തിലും ജമ്മു കശ്മീരിലെ ദോഡ ജില്ലയിൽ വ്യാപക നാശം. മണ്ണിടിച്ചിലിൽ നിരവധി കെട്ടിടങ്ങൾ ഭാഗികമായി തകർന്നു. ആളപായമില്ല. ദോഡയിലെയും കിഷ്താറിലെയും ഉയർന്ന പ്രദേശങ്ങളെയാണ് മഴക്കെടുതി ബാധിച്ചത്. വാഹനങ്ങൾ മണ്ണിനടിയിലായി. ദോഡ കിഷ്താർ ഹൈവേ അടച്ചതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. രാത്രി നഗരത്തിലെ പ്രേം നഗറിൽ തിങ്കളാഴ്ച രാത്രി മണ്ണിടിച്ചിലുണ്ടായി. ജാഗ്രത തുടരാനും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും പോലീസിന്റെ കർശന നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ പൊതുസ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ച ശുചീകരണ ജീവനക്കാരുടെ സേവന കാലാവധി വീണ്ടും നീട്ടി. നിലവിലെ കാലാവധി അവസാനിക്കുന്ന തീയതി മുതൽ 3 മാസത്തേക്ക് കൂടി നീട്ടിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ച ജീവനക്കാരുടെ കാലാവധിയാണ് ദീർഘിപ്പിച്ചത്. 2024 നവംബറിലായിരുന്നു ആദ്യ നിയമനം. പിന്നീട് കാലാവധി പലതവണ നീട്ടിയിരുന്നു. ശുചീകരണ തൊഴിലാളികളുടെ അഭാവം മൂലം പൊതുസ്ഥലങ്ങളിലെ ശുചിത്വ പരിപാലനം തടസ്സപ്പെടാതിരിക്കാനാണ് നടപടി. പയ്യന്നൂർ നഗരസഭാധ്യക്ഷൻ നൽകിയ ശുപാർശയുടെയും മുൻ ഉത്തരവുകളിലെ വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഹോർമൂസ് കടലിടുക്കിലൂടെ പോയ 3 എണ്ണക്കപ്പലുകൾക്ക് നേരെ തിങ്കളാഴ്ച മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് നാവികസേനയുടെ മാരിടൈം ഏജൻസിയായ UKMTO അറിയിച്ചു. അതിൽ ഒമാന്റെ തീരത്തോട് ചേർന്നുള്ള പാതയിലൂടെ പോയ കപ്പലിന് മിസൈലേറ്റ് തീപിടിച്ചു. ഒമാനിലെ ലിമാഹിന് കിഴക്ക് 8 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. ആക്രമണത്തിൽ നാവികർക്കാർക്കും പരിക്കില്ല. എണ്ണ ചോർച്ചയും ഉണ്ടായിട്ടില്ല. മുന്നറിയിപ്പ് അവഗണിച്ച് ഒമാന്റെ തീരത്തുകൂടെ പോയ ഖത്തറിൽ നിന്നുള്ള പ്രകൃതിവാതകം കയറ്റിയ കപ്പലാണ് ഇവിടെ ആക്രമിക്കപ്പെട്ടതെന്ന് ഇറാന്റെ ദേശീയ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ആക്രമിച്ചത് ഇറാനാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. സർവകലാശാല കോളേജ് വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ വിദ്വാൻ TC മമ്മി കഥാപുരസ്കാരത്തിന് അപേക്ഷിക്കാം. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2023 ജനുവരി 1 ശേഷം 1 പതിപ്പായി പ്രസിദ്ധീകരിച്ച കഥാസമാഹാരങ്ങളാണ് പരിഗണിക്കുന്നത്. 30 വയസ്സ് കവിയാത്തവരാകണം. കഥാസമാഹാരത്തിന്റെ 4 കോപ്പികൾ അപേക്ഷയോടൊപ്പം ജൂലൈ 25 ലഭ്യമാക്കണം. വിലാസം വകുപ്പ് അധ്യക്ഷൻ, മലയാള വിഭാഗം, ഫാറൂഖ് കോളേജ് PO, കോഴിക്കോട്. 673632. വിവരങ്ങൾക്ക് 9745457585 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇനി സ്പോർട്സ് ന്യൂസ്. 6 ലോകകപ്പുകൾ, അന്താരാഷ്ട്ര ഫുട്ബോളിൽ 23 വർഷം നീണ്ട കളിക്കാലം, ഏറ്റവും കൂടുതൽ മത്സരം, ഏറ്റവും കൂടുതൽ ഗോളുകൾ, 6 ലോകകപ്പിലും ഗോൾ നേടിയ ഒരേയൊരു താരം. ഫുട്ബോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങളും സുവർണമുദ്രകളും ചാർത്തിക്കൊണ്ടാണ് പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തിങ്കളാഴ്ച രാത്രി ലോകകപ്പ് വേദിയിൽ നിന്ന് മടങ്ങിയത്. കരിയറിൽ ആകെ റെക്കോർഡുകളുടെ നിറവുണ്ടെങ്കിലും ലോകകപ്പ് വിജയമെന്ന സ്വപ്നം നിറവേറാതെയാണ് മടക്കം. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച രാത്രി പ്രീ ക്വാർട്ടറിൽ സ്പെയിനിനോട് പോർച്ചുഗൽ തോറ്റ ശേഷം കണ്ണീരോടെയാണ് കളം വിട്ടതും. 2 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം 3 ഗോൾ തിരിച്ചടിച്ച നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടറിൽ. 78 മിനിറ്റ് വരെ തോൽവി മുന്നിൽ കണ്ട ശേഷമായിരുന്നു അർജന്റീനയുടെ അവിശ്വസനീയ തിരിച്ചുവരവ്. ആവേശം അലയടിച്ച മത്സരത്തിൽ ഈജിപ്തിനെതിരെ 78 മിനിറ്റ് വരെ 2 ഗോളിന് പിന്നിലായിരുന്നു അർജന്റീന. 14 മിനിറ്റിനിടെയായിരുന്നു അവരുടെ 3 ഗോളുകൾ. വിജയം 3-2. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോ മക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെയുള്ളത് ദീപ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഈ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ കണ്ടാലും എല്ലാവരും പറയും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു എന്നുള്ളത്. ആ പറച്ചിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് പക്ഷെ എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കില്ലല്ലോ. ആര് നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും നമ്മൾ പറയും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ ഈ സന്തോഷം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം, യാത്ര, പണം, നല്ല ആളുകൾ, അങ്ങനെ പല ഉത്തരങ്ങൾ പലരും പറയായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളാണ്. അതൊക്കെ കേൾക്കുന്ന നമ്മുടെയും കൂടി ഹാപ്പിനെസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് നമ്മൾ കണ്ടെത്തണം. അതാണ് ലൈഫ് എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും സന്തോഷം കിട്ടുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ചില ആൾക്കാർക്ക് നല്ല ഭക്ഷണം കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, യാത്രകൾ പോകുമ്പോൾ സന്തോഷം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പൈസ നമ്മളുടെ കയ്യിലേക്ക് വരുമ്പം സന്തോഷം ഉണ്ടാകും, അല്ലെങ്കിൽ നല്ല ആളുകൾ നമ്മളുടെ അടുത്തിരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും. അങ്ങനെ പല രീതിയിലാണല്ലേ, പല ആളുകൾക്കും പല സ്വഭാവമാണല്ലോ ഉള്ളത്. പക്ഷെ നമുക്ക് എന്താണ് ഹാപ്പിനെസ് കിട്ടുന്നത് എന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പം മറ്റുള്ളവർക്ക് കിട്ടുന്നത് ചിലപ്പം അതുകൊണ്ടായിരിക്കും. അപ്പം യാത്ര പോയി കഴിഞ്ഞാൽ ഹാപ്പിനെസ് അവന് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയെങ്കിൽ നമുക്കും അങ്ങനൊരു യാത്ര പോവാം എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഉള്ളിൽ സന്തോഷം തരുന്ന, നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ചിന്തകൾ തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് വരാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. അങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രമേ എന്താണ് ഹാപ്പിനെസ് എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം എന്താണെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ഹാപ്പിനെസ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

അങ്ങനെ നമ്മൾ മുഴിമുത്തിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നല്ല പാട്ടുകൾ നമ്മൾ കേട്ടു. ആ പാട്ട് കേട്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം ഉണ്ടല്ലേ? മിക്ക ആളുകൾക്കും അങ്ങനെയാണ്, സംഗീതം കേൾക്കുമ്പോൾ സന്തോഷവും സങ്കടമൊക്കെ ഉണ്ടാവും. അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമ്മുടെ സന്തോഷത്തിന്റെ താക്കോല് അത് നമ്മൾ തന്നെ സൂക്ഷിക്കണം. അത് മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക എന്നൊരു ദൗത്യം ഉണ്ടല്ലോ. ചില ആൾക്കാർ നമ്മുടെ സന്തോഷവും സങ്കടവും എന്താണെങ്കിലും അതിന്റെ താക്കോല് ചിലപ്പോൾ വേറൊരാളുടെ കയ്യിലായിരിക്കും. അവർ തീരുമാനിക്കും നമ്മൾ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നൊക്കെ ഉള്ളത്. അതെപ്പോഴും ഓർത്തോണം. എന്ത് കാര്യമാണെങ്കിലും അതിൽ ഒരു പിടി നമ്മളുടെ കയ്യിൽ തന്നെ ആവണം. പ്രത്യേകിച്ച് നമ്മുടെ സന്തോഷത്തിന്റെ താക്കോല്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ത്യജിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം മാറി സങ്കടത്തിലേക്ക് വരുന്നത്. പക്ഷെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ നമ്മൾ സന്തോഷവാനാണ് എന്ന് നമ്മൾ അഭിനയിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സന്തോഷത്തിന്റെ ഒരു താക്കോല് നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാം, പക്ഷേ നമുക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ സന്തോഷം കിട്ടുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കുമ്പോൾ അത് നമ്മുടെ എല്ലാം തീരുമല്ലേ, ആ ലൈഫേ പിന്നെ മാറും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോവാതിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ ലൈഫ് ലോങ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നമുക്ക് നല്ല പാട്ടുകൾ കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

അപ്പൊ നമ്മള് മുഴിമുത്തിൽ ഇങ്ങനെ ഹാപ്പിനെസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ, സന്തോഷത്തെ കുറിച്ച്. ഭയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയപ്പെടുത്താനും ആളുണ്ടാവും എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാലും ജീവിതകാലം മുഴുവനും പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ നമുക്ക് സമയം കാണൂ. അതുകൊണ്ട് സിറ്റുവേഷൻ ഏതാണെങ്കിലും മുന്നോട്ട് പോകാൻ തയ്യാറായിട്ട് ഇറങ്ങുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല അന്തസ്സോടെ ജീവിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല പോസിറ്റീവ് കോട്സും നമുക്കൊക്കെ ലൈഫിൽ ഒരുപാട് പ്രചോദനം നൽകുന്നതാണ്. അപ്പൊ ഭയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളെ ഭയപ്പെടുത്താൻ ആളുകൾ ഉണ്ടാവുന്നത്. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ഒന്ന് തൊട്ടാവാടിയാണ്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാവും, അല്ലെങ്കിൽ അപ്പോൾ മുഖം മാറും, അല്ലെങ്കിൽ അപ്പം തന്നെ സങ്കടപ്പെടും എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെയുള്ളവർ എപ്പോഴും അങ്ങനെ തളർത്തിക്കൊണ്ടേയിരിക്കും. ആൾക്കാർ അങ്ങനെയാണ്. മറിച്ച് നമ്മൾ നല്ല ബോൾഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും അവിടെ ഏഷ്യല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോടൊന്നും മിണ്ടാൻ നിൽക്കില്ല അല്ലേ. അപ്പൊ എപ്പോഴും അതങ്ങനെയാണ്. നമ്മളെപ്പോഴും ഭയപ്പെടാനോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും കരയാനോ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഇല്ലാന്നോ ഒക്കെ മറ്റൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മളെ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് അവരിങ്ങനെ താല്പര്യം കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് മാത്രം ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു മുന്നോട്ട് വെച്ചൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മളൊന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ പിന്തിരിപ്പിക്കാൻ ഒരു 100 ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാകും. അപ്പൊ നമ്മളുടെ നല്ല കാര്യത്തിലേക്ക് നമ്മൾ ഓരോ ചുവട് വെക്കുമ്പോഴും നമുക്ക് വേണ്ടിയിട്ട് പോസിറ്റീവ് എനർജി എന്ന് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ തിരിച്ചും ഉണ്ടാവും. അപ്പൊ നമ്മൾ ബാക്കിലേക്ക് സ്റ്റെപ്പ് എടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. മുന്നോട്ടുള്ള സ്റ്റെപ്പായിരിക്കും നമ്മുടെ ലൈഫിന്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

Years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വെക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് വീണ്ടും മുഴിമുത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. നേടിയെടുക്കണം എന്ന് കരുതി മുന്നോട്ട് കൊതിക്കുന്നവരെ ലോകത്ത് എന്തെങ്കിലും നേടിയിട്ടുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് വേണം എന്നൊരു ചിന്ത വേണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സന്തോഷം വേണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള സന്തോഷം എന്താണോ അത് നമ്മൾ തെരഞ്ഞു പോകും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യം നേടണോ അത് നമ്മൾ ചിന്തിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഇതിൽ മുന്നോട്ട് തന്നെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ, ഇപ്പം രണ്ടു തരം ആൾക്കാരുണ്ടല്ലേ ലോകത്ത്. ഒരു ചിരിയുടെ മറവില് സങ്കടങ്ങൾ ഒതുക്കുന്നവരുണ്ട്, മറ്റൊന്ന് ചിരിയുടെ നിറവില് ജീവിതം കൂടുതൽ സുന്ദരമാക്കുന്നവരും ഉണ്ട്. രണ്ട് ടൈപ്പ് ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, എപ്പോ നോക്കിയാലും ആള് ഹാപ്പിയാണ്, ഒരു സങ്കടവും ഇല്ല. ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും അവർക്ക് സന്തോഷമേ ലൈഫിലില്ല, അവർക്ക് എപ്പോഴും ദുഃഖമാണെന്ന്. അങ്ങനെ ഒരിക്കലും നമുക്കൊരാളെ അങ്ങനെ പറയാനായിട്ട് പറ്റില്ല, അങ്ങനെ വിലയിരുത്താനായിട്ട് പറ്റില്ല. കാരണം എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കൊരു 100 പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടാവും, പക്ഷെ അത് മറ്റുള്ളവരെ കാണിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാവും. അതുപോലെ തന്നെ തിരിച്ചും എപ്പോഴും സങ്കടപ്പെടുന്ന ഒരാള് അയാളുടെ ഉള്ളിൽ സന്തോഷിക്കാൻ ഒരു 100 കാരണങ്ങൾ ഉണ്ടാവും. അത് ആ ആള് കണ്ടെത്താഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ അറിയിക്കാഞ്ഞിട്ടായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ആളുകളുടെ ഇടയിലാണ് നമ്മളും ജീവിക്കുന്നത് അല്ലേ. അപ്പൊ അതിലൊക്കെ നമ്മൾ ലൈഫിൽ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ എന്തായാലും നമുക്ക് നല്ല പാട്ടുകളെ കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: ടിക്കറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൺ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: അങ്ങനെ നമ്മൾ വീണ്ടും ഒഴിമുത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചെറിയൊരു പുഞ്ചിരി കൊടുത്തില്ലെങ്കിൽ ആ ഫോട്ടോ നന്നാവില്ല. നമ്മൾ എത്ര മുഖം വെറുപ്പിച്ചിരുന്നാലും ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഫേസ് പെട്ടെന്ന് മാറും. ചെറിയൊരു പുഞ്ചിരി നമ്മൾ കൊണ്ടുവരും, ചില ആൾക്കാരെ നന്നായിട്ട് ചിരിക്കും. അപ്പം അങ്ങനെ പുഞ്ചിരിച്ചാൽ ആ ഫോട്ടോ നന്നാകും എന്ന് നമുക്കറിയാം. അപ്പം എന്നും പുഞ്ചിരിച്ചാൽ നമ്മുടെ ജീവിതവും നന്നായേക്കാമല്ലോ, അത് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പം നമ്മളുടെ ഫേസ് നമ്മളൊരു ഫോട്ടോയിൽ കാണുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ മുഖം വെറുപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ അത്ര നല്ലതാവോ? ഇല്ല, നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ വീണ്ടും വീണ്ടും വീണ്ടും റീടേക്ക് എടുത്തുകൊണ്ടേയിരിക്കും. ലൈഫിലും അങ്ങനെ നമ്മൾ മുഖം വെറുപ്പിച്ച് ഇങ്ങനെ നടക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മളെ ഇഷ്ടപ്പെടില്ല. നമ്മൾ ചിരിച്ച് സംസാരിച്ച് സന്തോഷിച്ച് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ എത്ര വിഷമമുണ്ടെങ്കിലും അത് കാണിക്കാതെ നമ്മൾ സന്തോഷിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കാനും എല്ലാവരെയും സന്തോഷിപ്പിക്കാനും അതിൻ്റെ കൂടെ നമ്മൾ സന്തോഷിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്താനും ശ്രമിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് നമ്മൾ വേറെ ആരെയും ഏൽപ്പിക്കരുത്, അത് നമ്മൾ തന്നെ സൂക്ഷിക്കുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ സന്തോഷവും വലുതാണ്. നമ്മളെ സന്തോഷിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് സന്തോഷിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മുഴുമത്തിൽ നിന്ന് യാത്ര പറയാൻ സമയമായിരിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 ലൂടെ

0: ரேடியோ மேக்வாஸ் 90.4 டைம் செட்
1: 9 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
3: കവി ഇങ്ങനെ പാടി: എനിക്കൊന്നുറക്കെ പറയണമെന്നുണ്ട്, നിങ്ങൾ എന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കില്ലെങ്കിൽ. എനിക്കൊന്നുറക്കെ ചിരിക്കണമെന്നുണ്ട്, നിങ്ങൾ എന്നെ കോമാളി എന്ന് വിളിക്കില്ലെങ്കിൽ. പലപ്പോഴും സത്യം ആര് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലല്ലോ അത് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യേണ്ടത്. സത്യം അതിൽ തന്നെ അതിനൊരു നിലനിൽപ്പുണ്ട്. അതിനോട് മനസ്സെന്നും ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും നമുക്കറിയാം. കാരണം സത്യവും മനസ്സും എപ്പോഴും ചേർന്നു പോകുന്നതാണ്. നമ്മളുടെ കാഴ്ചപ്പാടിൽ സത്യമെന്നാണെന്ന് നമുക്ക് അറിയാമെങ്കിലും അവയെ ചിലപ്പോൾ കണ്ണടച്ച് നാം ഉപേക്ഷിക്കാറുണ്ട്, തിരസ്കരിക്കാറുണ്ട്. പക്ഷേ സത്യം അതുതന്നെയാണല്ലോ. അതുകൊണ്ടാണ് നാം ഏത് കൂരിരുട്ടിൽ ചെന്നു പാർത്താലും സത്യത്തിൻ്റെ പ്രകാശം അവിടെയും കടന്നു വരും. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ പല രീതിയിൽ മാറ്റി നിർത്താനോ ക്രമീകരിക്കാനോ അവരോട് നമുക്കുള്ള കാര്യങ്ങൾ, നമ്മുടെ അഭിമതം പങ്കുവയ്ക്കാനോ ഒക്കെ കഴിഞ്ഞുവെന്ന് വരാം. ചിലരൊക്കെ സ്വീകരിച്ചെന്നും ചിലരൊക്കെ തിരസ്കരിച്ചെന്നും ഒക്കെ വരാം. എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സത്യമുണ്ടല്ലോ. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ ഏകാന്തതയിൽ നമുക്ക് അതൊരു ഭാരമായിട്ട് തീരുവാൻ നാം അനുവദിക്കുന്നത് മനുഷ്യകുലത്തോടുള്ള നമ്മുടെ വെല്ലുവിളി തന്നെയാണ്. നമ്മളെ വെല്ലുവിളിക്കുന്നത് മറ്റുള്ളവരല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ്, മനസ്സാക്ഷിയാണ്. മനസ്സ് മനുഷ്യനെ വെല്ലുവിളിക്കുവാനായിട്ട് എപ്പോഴും തയ്യാറാണ്. എന്നാൽ അത് കേൾക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ ചിലപ്പോഴൊക്കെ അധികാരത്തിൻ്റെ മത്തും പണത്തിൻ്റെ കൊഴുപ്പും സ്വാധീനത്തിൻ്റെ ശക്തിയുമൊക്കെ ഇടയാക്കിയെന്ന് വന്നേക്കാം. എങ്കിലും നമുക്കൊരു കാര്യം അറിയാം: നാം തനിയെയാണ്. തനിയെയാണ് സത്യത്തെ നേരിടേണ്ടത്. അത് മറ്റുള്ളവർ പറഞ്ഞോ കൂട്ടുപിടിച്ചോ അല്ല. ഇപ്രകാരം സത്യത്തിന്, നീതിക്ക് നമ്മൾ കാതോർക്കുകയും അവ പ്രവർത്തിക്കുവാനായി തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടേത് മാത്രമല്ല, ചുറ്റുവട്ടത്തെ ഒരുപാട് പ്രകാശം ചൊരിയും. അവിടെ സത്യത്തിൻ്റെ പ്രഭയിൽ നമുക്ക് ചുറ്റും വലിയ കിരണങ്ങൾ ജ്വലിക്കും. മനുഷ്യരുടെ ജീവിതം സന്തോഷപ്രദമാവും. നാം മാത്രം സത്യമറിഞ്ഞിട്ടും അത് സത്യമല്ല എന്ന് ഉറക്കെ പറഞ്ഞാൽ അവിടെയാണ് കവി പാടിയ പാട്ടിൻ്റെ, ഈ കവിതയുടെ മനോഹാരിത. ഉറക്കെ പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഭ്രാന്തനാണെന്ന് പറഞ്ഞ് കല്ലെറിയിക്കാൻ സാധിച്ചെന്ന് വരും. അടിച്ചമർത്താൻ സാധിച്ചു എന്ന് വന്നേക്കാം. നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ആ സംഭവം നമ്മളെ വിട്ടുപിരിയാതെ ഒരു പ്രേതം പോലെ പിന്തുടരുമെന്നുള്ളതും നാം ഓർക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ സംഭവകഥയെക്കുറിച്ച് യഹൂദന്മാർ പറയുന്നു. ഹെറദോസ് രാജാവിൻ്റെ ഒരു വലിയ താല്പര്യമായിരുന്നു, ഇംഗിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഫിലിപ്പിൻ്റെ ഭാര്യ ഹെറോദിയ. ഹെറോദിയായുടെ സൗന്ദര്യം ഹെറദോസിനെ വല്ലാതെ കീഴ്പ്പെടുത്തി. അവളെ സ്വന്തമാക്കുവാനായി സ്വന്തം സഹോദരനെ വഞ്ചിക്കുന്നു. അധികാരത്തിൻ്റെ ദണ്ണിൽ ഹെറോദിയ ഹെറോദോസിന് കീഴ്പ്പെടുകയാണ്. എന്നാൽ പിന്നീട് ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഹെറോദോസ് പ്രായമായി, അദ്ദേഹം വളരെയേറെ മൂകനാവുന്നു, ശരിക്കും ഭ്രാന്തനാവുന്നു, അദ്ദേഹം കൂടുതൽ അസ്വസ്ഥനാകുന്ന ഒരു സമയമുണ്ട്. അത് ഹെറോദിയ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കേൾക്കുമ്പോഴോ ആ വ്യക്തി തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴോ ആണ്. ഒരു കാലത്ത് എന്തെല്ലാമോ ആണ് എന്നുള്ള ആ വലിയ സ്വപ്നത്തിലും ചിന്തയിലും ആവേശത്തിലും അടക്കി പിടിച്ച് ഒതുക്കിച്ചേർത്ത് വാരിപ്പുണർന്നത് ഇന്ന് ഒരു ബോംബിൻ്റെ അനുഭവം പോലെയാണ്. ഇന്ന് വല്ലാതെ പൊള്ളിക്കുന്നു, ഇന്ന് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതെ, എനിക്കും നിങ്ങൾക്കും അധികം നാളുകൾ ഈ ലോകത്തിലില്ല എന്ന് നമുക്കറിയാം. അതിൽ നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ലഭിക്കുന്ന നാളുകൾ അനുഗ്രഹമാണ്. ലഭിക്കുന്ന നാളുകളിൽ നമ്മളെ അസ്വസ്ഥതപ്പെടുത്താത്ത രാത്രികൾ ഉണ്ടാവണം. ഏകാന്തത എന്നത് സത്യത്തെ നിരാകരിക്കുമ്പോൾ ഉണ്ടാവുന്ന തീവ്രമായ വേദനയാണെന്ന് ഭയമാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ, നമ്മുടെ കുടുംബങ്ങളിലെ, വ്യക്തിജീവിതത്തിലെ നമ്മൾ സത്യമുള്ളവരാവണം. അതാരു പറഞ്ഞു എന്നുള്ളതല്ല, അതിനെ തിരിച്ചറിയുവാൻ ജഗദീശ്വരൻ മനസ്സിന് ശക്തി നൽകിയിട്ടുണ്ട്. കാരണം സത്യത്തോട് മാത്രമേ മനസ്സിന് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. കവി പാടിയത് നമ്മുടെ ഹൃദയത്തിൻ്റെ താളമായിട്ട് രാഗമായിട്ട് തീരണം. എനിക്കെന്നുറക്കെ പറയണമെന്നുണ്ട് നിങ്ങളെന്നെ ഭ്രാന്തനെന്ന് വിളിക്കില്ലെങ്കിൽ, എനിക്കെന്ന് ഉറക്കെ ചിരിക്കണമെന്നുണ്ട് നിങ്ങളെന്നെ കോമാളി എന്ന് വിളിക്കില്ലെങ്കിൽ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

കഥകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

Years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നമസ്കാരം. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ചേരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്കാട്രിക് വിഭാഗം ഡോക്ടർ സിസ്റ്റർ ലിസയാണ്. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: താങ്ക് യു
1: ഡോക്ടർ. നമ്മൾ ഇന്ന് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് ADHD?
2: ആ പദം സ്ഥിരീകരിക്കുന്നത് പോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ കാണുന്ന അറ്റൻഷൻ ഡെഫിസിറ്റും ഹൈപ്പർ ആക്ടിവിറ്റിയും ചേർന്നുണ്ടാകുന്ന ഒരു രോഗത്തെയാണ് അല്ലെ ഒരു അവസ്ഥയാണ് നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറാണ്. അതായത് ഒരാൾ വളരുന്ന പ്രായത്തിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ഡെഫിസിറ്റ്സ് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും ഇതിന് മൂന്ന് തരം ലക്ഷണങ്ങളാണുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു, അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാകും, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകും, അതിൻ്റെ കൂടെ ഇമ്പൽസിവിറ്റി എന്നുള്ള ഒരു ലക്ഷണം കൂടി കാണുമ്പോൾ ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്.
1: ഓക്കെ ഓക്കെ. ശരിക്കും ഇത് ഏത് പ്രായം മുതലാണ് കണ്ടുവരുന്നത് കൂടുതലായിട്ടും?
2: നമ്മുടെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ പറയുന്നത് ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ 3 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇച്ചിരി ധൃതിയുള്ളതും ഒരു ആക്ടിവിറ്റി കൂടുതലുള്ളതും ഒക്കെ ഒരു നോർമലായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മൾ കാണുകയും ഈ ലക്ഷണങ്ങൾ ഏകദേശം ഒരു 6 മാസത്തിലധികം നിൽക്കുകയും ഇത് ഒരു സെറ്റിംഗിൽ മാത്രമല്ല, ഒരു ഉദാഹരണത്തിന് വീടിൽ മാത്രമല്ല നമ്മളത് കാണുന്നത്. നമ്മൾ കുട്ടി സ്കൂളിലായാലും ഇത് കാണും, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തായാലും കുട്ടി ഇത് കാണും. അതേ പ്രായത്തിലുള്ള കുട്ടിയിൽ നിന്നും അധികമായിട്ടുണ്ടാവും. പിന്നെ കുട്ടിയുടെ ഫംഗ്ഷനിങ്ങിനെ, കുട്ടി പഠിക്കുന്നൊരു കുട്ടിയാണ്, അതിന്റെ ഫംഗ്ഷനിങ്ങിനെ ഇതിനെ ബാധിക്കും. ഇങ്ങനെയുള്ള ചില ഘടകങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കുട്ടിക്ക് ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്.
1: ഓക്കെ ഡോക്ടർ, ഇതൊരു അപകടാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥയാണോ?
2: തീർച്ചയായിട്ടും നമ്മൾ ഇത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും അത് ചികിത്സിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട അത് ആവശ്യമാണ്. വളരെ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ശ്രദ്ധയില്ലായ്മ എന്ന് പറയുമ്പോൾ അതിന് പല ഘടകങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മാതാപിതാക്കളല്ലേ പിന്നെ ടീച്ചേഴ്സ് പറയും കുട്ടി അനുസരിക്കുന്നില്ലെന്ന്. അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും അവർ അനുസരിക്കാത്തത്. അവർക്ക് നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് മുഴുവനും അവർക്ക് കേട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലായിരിക്കും, ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പഠിത്തത്തിൽ അവർ പുറകോട്ട് പോകുന്നു. ഇപ്പൊ പല കാര്യങ്ങൾ എവിടെയെങ്കിലും വെച്ചാൽ അത് മറന്നു പോകുന്നു, പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തുന്നു. ഇതെല്ലാം അവരുടെ ശ്രദ്ധയില്ലായ്മയുടെ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയുമ്പം അവരുടെ തടങ്ങിയിരിക്കാൻ അവർക്ക് പറ്റത്തില്ല, അവർ ഓടി നടക്കും. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോഴാണ് അല്ലെങ്കിൽ കുട്ടി അടങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥയിലാണെങ്കിൽ കുട്ടി ഓടി നടക്കും. അവർ മറ്റു കുട്ടികളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ചില ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പൾസിവിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് അതിന്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കി അവരുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റത്തില്ല. അപ്പം ഇതിന്റെ അപകടം എന്തെന്ന് ചോദിച്ചാൽ കുട്ടികൾ വളർന്ന് വളർന്ന് വളർന്ന് വരുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ആത്മവിശ്വാസം വളരെയധികം നഷ്ടപ്പെടും. കാരണം അവർ പഠിത്തത്തിൽ പുറകോട്ട് പോകുമ്പോൾ എല്ലാവരും അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ടീച്ചേഴ്സ് കുറ്റപ്പെടുത്തും, മാതാപിതാക്കൾ കുറ്റപ്പെടുത്തും. അപ്പം അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും. പിന്നെ ഇവർ ആക്ടിവിറ്റി ലെവലും അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു നോവൽറ്റി സീക്കിംഗ് അവർക്ക് കാണും. പുതിയ പുതിയ കാര്യങ്ങൾ, റിസ്ക് ടേക്കിംഗ് അവർക്ക് കൂടുതലായിട്ട് കാണും. അപ്പം എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അവർക്ക് പുതിയ കാര്യങ്ങൾ അവർക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു താല്പര്യം സാധാരണ കുട്ടികളെയൊക്കെ കൂടുതലാകും. അപ്പം അവരുടെ ഒരു വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ അവർ കൂടുതൽ ലഹരിക്കൊക്കെ എക്സ്പോസ്ഡ് ആകുമ്പം അതൊന്ന് എങ്ങനെയെങ്കിലും ടേസ്റ്റ് ചെയ്യണം, അതെന്താണെന്ന് അനുഭവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരികയും അപ്പം അതിലേക്ക് അവർക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. മറിച്ച് വേറൊരു കൂട്ടം കുട്ടികളാണെങ്കിൽ അവർക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അനുസരണക്കേടൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പം നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുക അല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റാതെ വരികയും അവർ നമ്മുടെ ഒരു സാധാരണ രീതിയിൽ നിന്ന് വഴിമാറി ചിന്തിക്കും ബാധിക്കുകയും അവർക്ക് കണ്ടക്ട് ഡിസോർഡർ, അതായത് അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ പോലെ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇതെല്ലാം ഈ ലഹരിയുടെ ഉപയോഗമായാലും കണ്ടക്ട് ഡിസോർഡേഴ്സ് ആയാലും ഇതെല്ലാം അവരെ ഒരു അപകട നിലയിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് കൃത്യസമയത്ത് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്.
3: ശരിക്കും ഇത് മാറുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണോ പൂർണ്ണമായും?
2: തീർച്ചയായിട്ടും നമുക്കിതൊരു ഇപ്പോഴത്തെ ഒരു പഠനം അനുസരിച്ച് ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഒരു 50-60% കുട്ടികൾക്ക് ഇത് പരിപൂർണമായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൽ 30-40% ആൾക്കാർക്ക് ഇത് പ്രായം 18 വയസ്സ് കഴിഞ്ഞാലും അഡൽസ് ആയി കഴിഞ്ഞാലും ഇത് മുൻപോട്ട് പോകുന്നതായിട്ട് കാണാറുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ വളർച്ചയുടെ, ഞാൻ പറഞ്ഞല്ലോ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ചില വ്യതിയാനങ്ങൾ വരും, പ്രൂണിങ് എന്ന് നമ്മൾ പറയും. അതായത് നമ്മുടെ ചില നാഡീവ്യൂഹങ്ങൾ, അതായത് ന്യൂറോൺസ് എന്ന് പറയാം, നമ്മുടെ തലച്ചോറിന്റെ നാഡീവ്യൂഹത്തിന്റെ ഭാഗങ്ങൾ ചിലതൊക്കെ ഇങ്ങനെ വെട്ടി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലെ മച്ചറായിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ അത് മച്ചറേഷൻ വന്നു കഴിയുമ്പം അത് 18 വയസ്സ് കഴിയുമ്പോഴത്തേനും ഈ ഒരു ലക്ഷണങ്ങളൊക്കെ അവർക്ക് മാറും, അവർ ഡെവലപ്മെന്റ് പൂർത്തിയാകുമ്പോൾ അത് മാറും. പക്ഷെ നിർഭാഗ്യവശാൽ വളരെ കുറച്ച് ആൾക്കാർക്ക്, അതേമാതിരി 30-40% വരെയുള്ള ആൾക്കാർക്ക് ഈ ലക്ഷണങ്ങൾ മുന്നോട്ട് പോവുകയും അവർക്ക് തുടർച്ചയായിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ആവശ്യമായി വരുന്നതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്.
3: ഡോക്ടർ, അതുപോലെ നമ്മൾ ഈ കാരണങ്ങൾ ചോദിക്കുമ്പോൾ എന്റെ ഒരു ഡൗട്ടാണ്, നമുക്ക് ഈ പറയല്ലേ ചിലർക്ക് ഗർഭാവസ്ഥയില് ഇപ്പം ഇങ്ങനെ ഗർഭിണിയായിരിക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പാരമ്പര്യം ചില കാരണങ്ങളാവാറുണ്ട് ചില രോഗാവസ്ഥയ്ക്ക്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാരണം കൂടെ വരാറുണ്ടോ?
2: തീർച്ചയായിട്ടും ഇതിന് ഒരു ഒരു കാരണമായിട്ട് നമുക്ക് എടുത്തു പറയാനില്ല. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുരുവാകുന്നത് മുതല് ഡെവലപ്മെന്റ് പരിപൂർണമാകുന്ന കാലഘട്ടം വരെയുള്ള കുട്ടികൾക്കുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾ അല്ലെ അവരെ ബാധിക്കുന്നതായിട്ടുള്ള സാമൂഹികവും ബയോളജിക്കൽ ആയിട്ടുള്ളതും അല്ലാത്ത എല്ലാ കാരണങ്ങളും ഇതിന് കാരണമാകാറുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം അമ്മ അനുഭവിക്കുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ അമ്മ ഗർഭാവസ്ഥയിൽ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ അല്ലെങ്കിൽ ലഹരികൾ, ഈ ഇതെല്ലാം കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു അസുഖം, ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ, ഇതൊന്നും നമ്മൾ നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഇമോഷണലി ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് അനുഭവപ്പെടുന്ന ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രെസ്, അപ്പം പ്രഗ്നൻസി സമയത്ത് ഒരു അമ്മ കടന്നു പോകുന്ന ഏതൊരു സ്ട്രെസ്സും ഇത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥയിലേക്ക് കുഞ്ഞിനെ ബാധിക്കും. അതുപോലെ തന്നെ പ്രസവ സമയത്തുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, ഓക്സിജന്റെ അളവ് കുഞ്ഞിന് കുറഞ്ഞു പോവുക, ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ, അല്ലെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ കുഞ്ഞിനുണ്ടാകുന്ന ട്രോമ, അത് ഫിസിയോളജിക്കലായിരിക്കാം, സൈക്കോളജിക്കലായിരിക്കാം, ബയോളജിക്കലായിരിക്കാം, സോഷ്യലായിരിക്കാം, ഇത് ഏത് തരത്തിലുള്ള ട്രോമ ആണെങ്കിലും ഇത്തരത്തിലേക്ക് ഇത് പല ഘടകങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ADHD പോലെയുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത്.
3: ഓക്കെ ഡോക്ടർ, ഇനി അടുത്തൊരു ചോദ്യം, ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ?
2: ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിനൊരു ട്രയാഡാണ്. അതായത് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവണം, ഇന്നറ്റൻഷൻ ഉണ്ടാവണം, ഇമ്പൽസിവിറ്റി ഉണ്ടാവണം. അപ്പം ഇന്നറ്റൻഷനെ പറ്റി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കൊച്ചിന് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള വിമുഖത, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മുഴുവൻ കേൾക്കാത്തത് കൊണ്ട് തന്നെ അവർ പകുതി ചെയ്യും, പകുതി ഇട്ടിട്ട് പോകും. അപ്പം സ്കൂളിൽ പോകുന്ന കുട്ടി അവരുടെ ലഞ്ച് ബോക്സ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് വരും. നോട്ട് എഴുതാൻ, നോട്ട് കംപ്ലീറ്റ് ചെയ്യത്തില്ല കുട്ടി, പകുതി ആകുമ്പോഴത്തേനും അവർക്ക് ബോറടിച്ച് അവർക്ക് നിർത്തിപ്പോകും. അപ്പം ഒരു കാര്യങ്ങൾ ഒരു പൂർത്തീകരിക്കാൻ അവർക്ക് പറ്റത്തില്ല, അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എല്ലാം ഇങ്ങനെ അവർ പുറകിൽ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടിരിക്കും. അതാണ് ഇന്നറ്റൻഷന്റെ ചില ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അവർ അടങ്ങിയിരിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, കുറച്ച് മിനിറ്റുകൾ മാത്രമേ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി അവർ ഓടി നടന്ന് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്കറിയുന്നില്ല അവർ മറ്റുള്ളവർക്ക് ഒരു ശല്യമാകുന്നുണ്ടെന്ന്. അപ്പം അതാണ് ഹൈപ്പർ ആക്ടിവിറ്റി. അവരെപ്പോഴും ഫിഡ്ജെറ്റിങ്, കയ്യും കാലം അനക്കിക്കൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. മൂന്നാമതായിട്ട് പറയുന്ന ഇമ്പൽസിവിറ്റി എന്ന് വെച്ചാൽ, നമ്മൾ മുതിർന്നവർ രണ്ടുപേരും ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ കയറി അവർ സംസാരിക്കുക. അപ്പം നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ തന്നെ ചോദ്യം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ കുട്ടി ഉത്തരം പറയുക, അല്ലെങ്കിൽ ഇപ്പം ഒരു കാര്യം ഞാൻ കുട്ടിയെ ഇപ്പം നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് അവൻ അറിയാം, പക്ഷേ അവൻ്റെ ഇമ്പൽസിവിറ്റി കാരണം അവിടെ ഇടവും വലവും നോക്കാതെ എടുത്തു ചാടുക. ഇപ്പം ഇങ്ങനെയുള്ള ചിലതൊക്കെയാണ് നമ്മുടെ ഇമ്പൽസിവിറ്റിയുടെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൽസിവിറ്റി അല്ലെ ഇന്നറ്റൻഷൻ, ഇതിൻ്റെ സബ് കാറ്റഗറീസ്, അതായത് അതിൻ്റെ ഉള്ളിലുള്ള ചില ഘടകങ്ങൾ ഞാൻ പറഞ്ഞത്, അത് അതിൽ കുറേയൊക്കെ, അതായത് 5 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം 7 എണ്ണം ഇതൊക്കെ നമ്മൾ കൂട്ടമായിട്ട് ഒന്നിച്ച് കാണുമ്പോഴാണ് നമുക്ക് ADHD ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് സ്ഥിരീകരിക്കാനായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ചില മെത്തേഡ്സുകളുണ്ട്, സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിത് സ്ഥിരീകരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമുക്കിങ്ങനെ ഇത് സ്ഥിരീകരിക്കാനുള്ള മറ്റ് ടെസ്റ്റുകൾ, അതായത് ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ സ്കാനിങ്ങോ ഇതുകൊണ്ടൊന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധ്യമല്ല. ഇത്
3: അല്ല ശരിക്കും എല്ലാ ലക്ഷണങ്ങളും ഒന്നും ഈ ഒരു രോഗാവസ്ഥയ്ക്ക് കാരണമല്ല.
2: അല്ല അല്ല അല്ല.
3: ഓക്കെ, നമ്മൾ ഇനി ഇത് ഇങ്ങനൊരു കുട്ടി, ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ പേരൻസ് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്?
2: ഓക്കെ, ഈ ഒരു ADHD ട്രീറ്റ്മെന്റ് നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ബിഹേവിയറൽ മാനേജ്മെന്റ് എന്ന് പറയും. രണ്ട് നമ്മൾ ഫാർമക്കോളജിക്കൽ മെഡിക്കേഷൻസ് എന്ന് പറയും. നമ്മൾ എപ്പോഴും ആദ്യമേ പ്രിഫർ ചെയ്യുന്നത് നോൺ ഫാർമക്കോളജിക്കൽ, അതായത് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ബിഹേവിയറൽ മാനേജ്മെന്റ് ആണ്. അവിടെയാണ് നമ്മുടെ പേരൻസിന്റെ പ്രാധാന്യമുള്ളത്. അതായത് നമ്മളെ പോലെ തന്നെ, നമ്മളൊരു തെറാപ്പിസ്റ്റിനെ പോലെ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ പോലെ തന്നെ വീട്ടിലൊരു തെറാപ്പിസ്റ്റായിട്ട് അവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് പേരൻസിന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ കുട്ടിയോട് ഇടപെടുന്ന ഒരു രീതിയുണ്ട്, അയാളെ ട്രെയിൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പം നമ്മൾക്ക് കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയെ നമ്മൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും, നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് അത് ഒരു സാധനം അവിടെ വെച്ചിട്ട് മറ്റേ സാധനം എടുത്തിട്ട് വരാം എന്നൊരു ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ പരിപൂർണമായിട്ട് കൊടുക്കാതെ ആ സാധനം അവിടെ വച്ചിട്ട് വരൂ എന്ന് പറഞ്ഞാൽ അവരത് വെച്ചിട്ട് വരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് കുട്ടി അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവനെ എപ്പോഴും റിവാർഡ് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം.
3: അപ്പം
2: അങ്ങനെയൊക്കെയാണ് നമുക്ക് കുട്ടികൾക്ക് ഈ ശ്രദ്ധ കൂട്ടാനായിട്ട് നമുക്ക് പറ്റുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ചില ചില പിന്നെ ശ്രദ്ധ കൂട്ടാനുള്ള ചില ട്രിക്കുകളുണ്ട്, അതല്ലെങ്കിൽ ട്രെയിനിങ്ങുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പരിപ്പും പച്ച പയറും കൂടി മിക്സ് ചെയ്തിട്ട് കുട്ടിയോട് രണ്ടും കൂടെ തിരിക്കാൻ പറയുക, മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിരിക്കാൻ പറയുക. അപ്പം അവൻ ആ ശ്രദ്ധിച്ച് അത് തിരിക്കേണ്ടി വരും. അപ്പം പല പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവന് ശ്രദ്ധ കൂടാനുള്ള ഒരു ട്രെയിനിങ് കുഞ്ഞിന് കിട്ടും. അപ്പം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും കുട്ടികളോട്, എങ്ങനെയാണ് ഇടപെടേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു കാര്യം വേണമെന്ന് വെച്ചാൽ അത് കിട്ടുന്നിടം വരെ അവർക്ക് പലതരത്തിലുള്ള ടാൻട്രംസ് അവർ ചെയ്യും. അപ്പോൾ മാതാപിതാക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ കുട്ടികൾക്ക് ഒരു കാര്യം അവർ ആവശ്യപ്പെട്ട, ഉദാഹരണത്തിന് അവർക്കൊരു ഐസ്ക്രീം വേണം, പുറത്ത് കടയിൽ പോകുമ്പോൾ അവർക്ക് ഐസ്ക്രീം വേണമെന്ന് അവർ വാശി പിടിച്ചാൽ അവർക്ക് കൊടുക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല, കുട്ടി അത് കഴിച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവൻ വിശന്നിരിക്കുന്നതായിരിക്കുമെങ്കിൽ നമ്മളത് വാങ്ങിച്ചു കൊടുക്കണം. അതല്ല, നമ്മുടെ പൈസയില്ല അല്ലെ, കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ട്, നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അവനോട് നോ പറയണം. അവൻ എന്ത് തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കാണിച്ചാലും നോ പറയണം, നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം നമ്മൾ അവന് ടാൻട്രംസ് കാണിച്ച് ചെയ്തു കൊടുത്താൽ നാളെ അതിലും വലിയൊരു ആവശ്യങ്ങളായിട്ട് വരും, വലിയ ടാൻട്രംസ് അവൻ എടുക്കും.
3: ഇങ്ങനെ വാശി കാണിച്ചാൽ മതി എനിക്ക് അത് ലഭിക്കും എന്നുള്ള ചിന്ത കൂടി വരും.
2: അപ്പൊ നമ്മൾ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ പഠിപ്പിക്കുകയും ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, നമ്മളെ പോലെ തന്നെ ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് അവരെ വീടുകളിൽ അവർ വർത്തിക്കുന്നു. അതുവഴിയായിട്ട് കുട്ടികളുടെ ഈ പെരുമാറ്റ വൈകല്യങ്ങളൊക്കെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു 6 മാസം അല്ലെ 1 ഇയർ ഒക്കെ ഇത് ട്രൈ ചെയ്യും, എന്നിട്ട് ഒട്ടും കുട്ടികൾക്ക് ഇമ്പ്രൂവ് ആകുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഒരു മെഡിക്കൽ മാനേജ്മെന്റിലേക്ക് പോകുന്നത്. പലതരത്തിലുള്ള മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആണ് കുട്ടികൾക്ക്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പറയും, കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇപ്പം ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടെങ്കിൽ 2 മാസം കുട്ടികൾക്ക് അവധിയാണ്. അപ്പം 10 മാസം നമ്മൾ മെഡിസിൻ കൊടുക്കാൻ പറയും, 2 മാസം അവർക്കൊരു ഓഫ് കൊടുക്കാൻ പറയും. അപ്പം ആ സമയത്ത് കുട്ടിക്ക് ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യമില്ല, അവർ അവരുടെ ലെഷർ ടൈം അല്ലെങ്കിൽ അവരുടെ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ അവർക്ക് ആ സമയത്ത് മെഡിസിൻസിൻ്റെ ആവശ്യം ഉണ്ടാവാത്ത രീതിയിൽ പെരുമാറുക അവരോട്. ബാക്കി സമയത്ത് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളത് കൊണ്ട് ആ സമയത്ത് നമ്മൾ മെഡിസിൻ എടുക്കുക. അപ്പോൾ ഓരോ കുട്ടിയുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ പല രീതിയിലുള്ള ചികിത്സാവിധികളുണ്ട്. ഇപ്പോൾ ഇത് ഏറ്റവും ലഘുവായിട്ടുള്ളൊരു ചികിത്സാവിധിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പലതരത്തിൽ ഒരു കുട്ടിക്ക് പേഴ്സൺ സെൻറ്റേർഡ് ആണ്, ഒരു കുട്ടിക്ക് ആവശ്യമായ രീതിയിൽ നമ്മളത് ടൈലർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്.
3: ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മുടെ ഈ ഒരു മെഡിസിൻ വഴിയുള്ള ചികിത്സാ രീതി രീതിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ വീട്ടില് അല്ലെ പാരന്റ്സും അതുപോലെ തന്നെ അവരെ ട്രെയിൻ ചെയ്യുക,
2: നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതാണ് പ്രൈമറി ആയിട്ടുള്ളത്. അത് വർക്ക് ചെയ്തില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഒരു മെഡിസിനിലേക്ക് പോവുകയുള്ളൂ
3: അല്ലെ. ഓക്കെ ഓക്കെ. കാരണം മാനസികമായിട്ട് നമുക്ക് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ നോക്കുന്നത്.
2: അതെ, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ നമ്മളത് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും നമ്മുടെ ഈ ഒരു കൾച്ചറിൽ മാതാപിതാക്കൾ അത് അംഗീകരിച്ച് കുട്ടികളൊക്കെ നന്നായിട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്, മെഡിസിൻസ് ഇല്ലാതെ തന്നെ.
3: അപ്പൊ ഡോക്ടർ, നമ്മൾ ഈ മെഡിസിന്റെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അത്രയും, അതായത് ആ ഒരു ആ പ്രായം മുതൽ കഴിച്ചു തുടങ്ങുക, അപ്പൊ അതിന് വീണ്ടും ഫ്യൂച്ചറിലേക്ക് അങ്ങനെ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ?
2: ഉറപ്പായിട്ടും ഇല്ല. നമ്മൾ ഇതിന്റെ അകത്തൊരു ഏറ്റവും ലെസീവിൾ തിരഞ്ഞെടുക്കുക എന്ന് പറയത്തില്ല. നമ്മൾ ഇപ്പൊ കുട്ടി മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ പറ്റി നമുക്കറിയാം. കുട്ടികൾ പലതരത്തിൽ അവർ നഷ്ടപ്പെട്ടു പോകാൻ നമുക്ക് സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് മെഡിസിൻ കൊടുക്കുക എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും ഒന്നാമതായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ മെഡിസിൻസ് ഇല്ലാത്തൊരു ട്രീറ്റ്മെന്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. കുട്ടികൾക്ക് മെഡിസിൻ കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല, ബട്ട് നമുക്ക് ഒരു നിവൃത്തിയും ഇല്ലാതെ വരുമ്പം നമ്മൾ അത് പ്രിഫർ ചെയ്യും
3: ചെയ്യാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു ഡോക്ടർ. എന്തായാലും ADHD ഒരു ചെറിയ വിഷയമല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തില് ഒരുപാട് കുട്ടികളിൽ ഇപ്പോൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ലക്ഷണങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞപ്പോഴും ഞാനും ഇങ്ങനെ ആലോചിക്കായിരുന്നു, പല രീതിയിൽ പല കുട്ടികളെ നമ്മളും കാണാറുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഡോക്ടർ. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ ADHD എന്ന രോഗാവസ്ഥയെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്യാട്രിക് വിഭാഗം ഡോക്ടർ സിസ്റ്റർ ലിസ ആയിരുന്നു. ഡോക്ടറിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു RJ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്നത്തെ കരിയർ കോമ്പസിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജ് MBA അധ്യാപകൻ ഡോക്ടർ ലിജോ കോശി.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ ലിജോ കോശി, മാക്ഫാസ്റ്റ് കോളേജിലെ MBA വിഭാഗത്തിലെ അധ്യാപകനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ തൊഴിൽ ലോകത്തിൽ അതിവേഗം വളരുന്ന ഒരു മേഖലയെക്കുറിച്ചാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഥവാ HR. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ അറിയേണ്ട ഒരു മേഖലയായി ഇന്ന് HR മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയം HR, തൊഴിലവസരങ്ങളും ഭാവിയും. പലർക്കും HR എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഇന്റർവ്യൂവും ജോലിക്കാരെ നിയമിക്കുന്നതുമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ HR അതിനേക്കാളും വളരെ വലിയ മേഖലയാണ്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതു മുതൽ അവരുടെ പരിശീലനം, ശമ്പളം, ജോലിയിലെ പ്രകടനം, ഓഫീസ് അന്തരീക്ഷം, ജീവനക്കാരുടെ ക്ഷേമം തുടങ്ങി നിരവധി കാര്യങ്ങൾ HR വിഭാഗത്തിന്റെ ഭാഗമാണ്. ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ശക്തികളിലൊന്നാണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ HR. ഇന്നത്തെ ലോകത്ത് ഏത് സ്ഥാപനമായാലും IT കമ്പനികൾ, ബാങ്കുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ഫാക്ടറികൾ, എല്ലായിടത്തും HR പ്രൊഫഷണലുകൾ ആവശ്യമാണ്. കാരണം ഒരു സ്ഥാപനത്തിന്റെ വളർച്ച അതിലെ ആളുകളുടെ കഴിവിനെയും പ്രവർത്തന രീതിയെയും ആശ്രയിച്ചിരിക്കുന്നു. ആ ആളുകളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് HR വിഭാഗമാണ്. ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ HRനെ ഒരു മികച്ച കരിയർ ഓപ്ഷനായി തിരഞ്ഞെടുക്കുന്നുണ്ട്. കാരണം ഈ മേഖലയ്ക്ക് നല്ല തൊഴിൽ സ്ഥിരതയും വളർച്ചാ സാധ്യതയുമുണ്ട്. കൂടാതെ ആളുകളുമായി ഇടപഴകാൻ ഇഷ്ടമുള്ളവർക്കും ആശയവിനിമയ കഴിവുള്ളവർക്കും ലീഡർഷിപ്പ് കഴിവുള്ളവർക്കും HR ഒരു വളരെ അനുയോജ്യമായ മേഖലയാണ്. HR മേഖലയിലെ തൊഴിലവസരങ്ങൾ വളരെ വൈവിധ്യമാർന്നതാണ്. റിക്രൂട്ട്മെന്റ് ആൻഡ് ടാലന്റ് അക്വസിഷൻ എന്ന മേഖലയിൽ പുതിയ ജീവനക്കാരെ കണ്ടെത്തുകയും നിയമിക്കുകയും ചെയ്യുന്നു. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം ജീവനക്കാരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനുള്ള പരിശീലന പരിപാടികൾ നടത്തുന്നു. പേറോൾ ആൻഡ് കോമ്പൻസേഷൻ വിഭാഗം ശമ്പളവും ആനുകൂല്യങ്ങളും കൈകാര്യം ചെയ്യുന്നു. എംപ്ലോയി എൻഗേജ്മെന്റ് വിഭാഗം ജീവനക്കാരുടെ സംതൃപ്തിയും ജോലിയോടുള്ള താല്പര്യവും വർദ്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇന്ന് വളരെ വേഗത്തിൽ വളരുന്ന മറ്റൊരു മേഖലയാണ് HR അനലിറ്റിക്സ്. ജീവനക്കാരുടെ പ്രകടനം, ഹാജർ, ജോലി, കാര്യക്ഷമത തുടങ്ങിയ വിവരങ്ങൾ ഡേറ്റയുടെ സഹായത്തോടെ വിലയിരുത്തി സ്ഥാപനങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുന്ന മേഖലയാണ് അത്. ഇന്നത്തെ HR മേഖല മനുഷ്യബന്ധങ്ങൾ മാത്രമല്ല സാങ്കേതിക വിദ്യയുമായും വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനിയും ഒരു നല്ല HR പ്രൊഫഷണലാകാൻ ചില പ്രധാന കഴിവുകൾ ആവശ്യമാണ്. നല്ല ആശയവിനിമയ കഴിവ്, പ്രശ്ന പരിഹാര കഴിവ്, വ്യക്തിബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഇമോഷണൽ ഇന്റലിജൻസ്, ടീം മാനേജ്മെന്റ്, ലീഡർഷിപ്പ് എന്നിവ ഇതിൽ പ്രധാനമാണ്. കൂടാതെ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള അറിവും വളരെ പ്രധാനമാണ്. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് HR മേഖലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ പല കമ്പനികളും AI അടിസ്ഥാനമാക്കിയുള്ള റിക്രൂട്ട്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഓൺലൈൻ ഇന്റർവ്യൂ, റെസ്യൂം സ്ക്രീനിങ്, ഡിജിറ്റൽ എംപ്ലോയി മാനേജ്മെന്റ് എന്നിവ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഹൈബ്രിഡ് വർക്ക് കൾച്ചറും വർക്ക് ഫ്രം ഹോം സംവിധാനങ്ങളും HR മേഖലയെ കൂടുതൽ സാങ്കേതിക വൈവിധ്യാശ്രിതമാക്കുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. AI പല ജോലികളും എളുപ്പമാക്കുമെങ്കിലും മനുഷ്യബന്ധങ്ങളും സഹാനുഭൂതിയും പ്രചോദനവും ലീഡർഷിപ്പും പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കാൻ AIക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിലും HR പ്രൊഫഷണലുകൾക്ക് വലിയ പ്രാധാന്യം തുടരും. HR മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു കഴിഞ്ഞ് BBA, BCom, BA തുടങ്ങിയ വിവിധ കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. പിന്നീട് MBA ഇൻ ഹ്യൂമൻ റിസോഴ്സ്, MSW, PGDM പോലുള്ള കോഴ്സുകൾ വഴി സ്പെഷ്യലൈസ് ചെയ്യാം. ഇന്റേൺഷിപ്പ്, സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഡിജിറ്റൽ സ്കിൽസ് എന്നിവ വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കും. ഇന്ത്യയിലും വിദേശത്തും പല HR പ്രൊഫഷണലുകൾക്ക് ഇന്ന് മികച്ച അവസരങ്ങളുണ്ട്. മൾട്ടിനാഷണൽ കമ്പനികളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലുമെല്ലാം HR വിദഗ്ധർക്കുള്ള ആവശ്യകത വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി പറയാനുള്ളത്, HR എന്നത് സാങ്കേതിക വിദ്യയും മനുഷ്യബന്ധങ്ങളും ഒരുമിക്കുന്ന ഒരു ഭാവി കേന്ദ്രീകൃത കരിയറാണ്. ആളുകളുമായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്കും നേതൃത്വ കഴിവുകൾ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും HR ഒരു മികച്ച തൊഴിൽ മേഖലയായിരിക്കും. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. നമ്മളോട് സംസാരിച്ചത് മാക്ഫാസ്റ്റ് കോളേജ് MBA അധ്യാപകൻ ഡോക്ടർ ലിജോ കോശി. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: Zero delivery. Everything starts from zero.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: പാട്ട്. മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: Years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767422. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: റേഡിയോ മേക്ക്ഫസ്റ്റ് 90.4 ടൈം ചെക്ക്.
2: 11 o'clock.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. കാവ്യസഞ്ചാരം. കവികൾ സ്വന്തം ശബ്ദത്തിൽ കവിത അവതരിപ്പിക്കുന്ന പ്രത്യേക റേഡിയോ പരമ്പര. വാക്കുകൾ ചിലപ്പോൾ കേൾക്കപ്പെടുന്നതല്ല, അവ അനുഭവിക്കപ്പെടുന്നതാണ്. ഒരു കവിയുടെ ഹൃദയത്തിൽ ജനിച്ച വരികൾ അവരുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളിലേക്ക് എത്തുന്ന അപൂർവ നിമിഷങ്ങൾ. കവിതയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കുന്ന ഒരു ആത്മീയ കാവ്യസഞ്ചാരം. ഏവർക്കും കാവ്യസഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും മലയാളത്തിന്റെ പ്രിയ കവികൾ അവരുടെ സ്വന്തം കവിതകൾ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് കവിത കേൾക്കുന്ന സമയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളം കേൾക്കുന്ന സമയം കൂടിയാണ്. പ്രിയ ശ്രോതാക്കളെ, ജീവിതത്തിന്റെ സൂക്ഷ്മാനുഭവങ്ങളെ കവിതയുടെ ഭാഷയിൽ ആവിഷ്കരിക്കുന്ന ശ്രദ്ധേയനായ കവിയാണ് ദിവാകരൻ വിഷ്ണുമംഗലം. മനുഷ്യനും പ്രകൃതിയും കാലവും തമ്മിലുള്ള ആത്മബന്ധത്തെ ലളിതവും ഹൃദയസ്പർശിയുമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ കവിതകൾ ചിന്തയുടെ ആഴവും അനുഭൂതിയുടെ ഊഷ്മളതയും ഒരുപോലെ പകരുന്നു. നിർവചനം, പാഠാവലി, ജീവന്റെ ബട്ടൺ, രാവോർമ്മ, കൊയക്കട്ട, അഭിന്നം, ശലഭച്ചിറകിൽ, ചോറ്റുപാടം തുടങ്ങി 12 കവിതാ സമാഹാരങ്ങളിലൂടെ മലയാള സാഹിത്യത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ കവി നൽകി. വി ടി കുമാരൻ സ്മാരക കവിതാ അവാർഡ്, മഹാകവി കുട്ടമത്ത് അവാർഡ്, കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ എൻഡോമെന്റ് അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, മൂലൂർ അവാർഡ് തുടങ്ങി 16 അധികം അവാർഡുകൾ ഈ കാസർഗോഡ് സ്വദേശി കരസ്ഥമാക്കി കാവ്യപ്രതിഭ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ കവിതാ ലോകത്തിലേക്ക് ഇനി നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം.
1: നമസ്കാരം, ഞാൻ ദിവാകരൻ വിഷ്ണുമംഗലം.
2: ചോറ്റുപാഠം. അരി വാങ്ങിവാ വേഗം, പല വ്യഞ്ജനങ്ങളും പലതും തീർന്നു, മീനുണ്ടെങ്കിലോ വാങ്ങിക്കോളൂ. അരി വാങ്ങിവാ വേഗം, പല വ്യഞ്ജനങ്ങളും.

പെട്ടെന്നു മാർക്കറ്റിലെ കൂളിയിട്ടു ഞാൻ സ്വരമൊക്കെയും പല വ്യഞ്ജനങ്ങളായി വേഷം മാറി ലിസ്റ്റിലുള്ളവയെല്ലാം വാങ്ങി വന്നിതാ വേഗം സ്വസ്ഥമായെന്നോർത്തു ഞാൻ മുങ്ങുന്നു മുറിക്കുള്ളിൽ അവളോ അടുക്ക

മരയുന്നു. അലങ്കാരത്തിൻ ചെതുമ്പലുകൾ ഉപേക്ഷിച്ചു വെടിപ്പായി മീൻതാളുകൾ പകുത്തു സവാളകൾ പേജുകൾ മറിക്കുമ്പോൾ ദുഃഖപര്യവസാനം.

ജിജ്ഞാസ പെരുക്കുന്ന ബാലസാഹിത്യം മനം ചുട്ടരിക്കുമാ തിളതിളക്കൽ താളങ്ങളും നിത്യപാഠമായി നോക്കിയെഴുതുന്നവൾ കേട്ടെഴുത്തു ശീല

നാനാർത്ഥങ്ങൾ ഉത്തരം മുറുമുറുപ്പുയരും ചിരവയിൽ വ്യക്തമാം ചിത്തസ്വരം പാത്രത്തിൻ കലപില ഇഞ്ചിനീർ ചതയ്ക്കുമ്പോൾ നെഞ്ചകം ഭയക്കുന്നു പുഞ്ചിരിയൊളിപ്പിച്ച

പ്രത്യക്ഷമായി. നിങ്ങൾക്കോ സ്വാതും നോക്കിപ്പോകലേ ഭരണമാം, ഞങ്ങൾക്കോ ഗൃഹപാഠം മുഖ്യമധ്വാനം പഥ്യം. മുക്കും മൂലയും തേടി അലയുന്നവൾ മുറിവൃത്തിയായെഴുതുന്നു തെറ്റാതെ ചൂലിന്നറ്റം. അലക്കുകല്ലിൽ ചിന്നും മഴവിൽ ജലച്ഛായം. കലണ്ടർ താളിൽ നീളും അക്കത്തിൻ ഗുണഗോഷ്ഠം. പഴകിത്തി

ജീവസറ്റ പദ്യങ്ങളെക്കാൾ നിത്യവൃത്തിയേകുമീ കലാവൃത്താന്തമല്ലോ ജൈവസത്യത്തിൻ മഹാകാവ്യം ചിത്തത്തിൽ അവൾക്കുള്ള രോഷം.

നടുക്കളപ്പുറം തെറ്റാതെ അവൾ നൽകും ഭക്ഷണത്തിനായി വന്നു ചിക്കുന്നു ചികയുന്നു പറ്റാർന്ന ചെളിപ്പാടം വ്യക്തമായി അറിയുന്നിതവൾക്കീ തിരിയക്കുകൾ

പൂച്ചതൻ മിടിപ്പുകൾ മ്യാവൂവെന്നാന്തോളനം കാലിലായി മൃദുരോമവാലുരസുമ്പോൾ മെല്ലെ ആ മുഖമർത്തുമ്പോൾ

ഉറക്കക്കൂട്ടം നിവരും മരക്കൊമ്പിന്നുച്ചിയിൽ ക്രാവും സ്വരം ദൂരെ നിന്നെത്തും നേരം കുരച്ചു മുന്നിൽ വന്നു കേറും ആ നായ്ക്കുട്ടി തന്നെ.

വെണ്ട, വെള്ളരി, വഴുതിന, പടവലങ്ങ, കയ്പയൊക്കെയും കണിവയ്ക്കെ. വെടിപ്പായരിഞ്ഞേറ്റമെരിയും പുകയേറ്റു കറിയും ചോറും വയ്ക്കെ. വിശപ്പിൻ വിളി കേൾക്കെ.

കവിത വായിക്കുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കും. പക്ഷേ കവി വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ആത്മാവാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും നേരം കാവ്യസഞ്ചാരത്തിൽ കവിതയുമായി എത്തിയത് ദിവാകരൻ വിഷ്ണുമംഗലം എന്ന കവിയുടെ കവിതാലാപനം. അടുത്ത ആഴ്ച മറ്റൊരു കവിയുമായി മറ്റൊരു കവിതയുമായി വീണ്ടും കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. ആരോഗ്യപരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: വെരിക്കോസ്വേന് എന്തൊക്കെയാ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

12:00

0: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
1: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗ്യകാർത്തയിലെ പ്രമ്പനൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ രണ്ട് ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു. ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ രണ്ട് ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു. ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ രണ്ട് ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു. സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭായോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. ദുരന്തത്തിൽ രണ്ട് രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിസഭായോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതി അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതി അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും രണ്ടാണ്. രണ്ടു തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും.
1: വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ വയനാട്ടിൽ ആരോഗ്യവകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ലഭ്യമാണ്. പ്രദേശത്ത് ആംബുലൻസും മെഡിക്കൽ ടീമും ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബത്തിനുമുള്ള സഹായം എത്രയും വേഗം നൽകണമെന്നും ബിജെപി എല്ലാ പിന്തുണയും നൽകുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ വീഴ്ച സംഭവിച്ചത് ആരുടെ ഭാഗത്തു നിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ പ്രതികരിച്ചു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ശക്തമായ മഴയെ തുടർന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരി കറുത്തപറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപമുള്ള വലിയ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. പുതുപ്പാടി അടിവാരം പൊട്ടിക്കയിൽ തടയണമുക്കിന് സമീപവും കിണറിടിഞ്ഞു. കർണാടക വനത്തിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളുക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കയറി. രാത്രിയോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചെങ്കിലും നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഭിമുഖങ്ങളിൽ മാർക്ക് കൂട്ടി നൽകിയതുൾപ്പെടെയുള്ളവ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ മേഖലകളിൽ എല്ലിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലന്റ് എന്നീ ടീമുകളാണ് അവസാന എട്ടിലേക്ക് മുന്നേറിയത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ജൂലൈ 10 വെള്ളിയാഴ്ച രാത്രി 1:30 ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ജൂലൈ 11 ശനിയാഴ്ച രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ബ്രസീലിന് തകർത്തു വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിൽ എതിരാളികൾ. ജൂലൈ 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ജൂലൈ 12 പുലർച്ചെ 6:30 അരങ്ങേറും. ജൂലൈ 15-14 തീയതികളിൽ സെമി ഫൈനലും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം.
1: ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷനായി. കോറോ ഹെൽത്തിലെ തൊഴിൽ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കമ്പനിയുമായി വെള്ളിയാഴ്ച ചർച്ച നടത്തുമെന്നും അതുവരെ തൽസ്ഥിതി തുടരണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തത് നിയമവിരുദ്ധ നടപടിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 538 പോയിന്റ് ഇടിഞ്ഞ് 77643, നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 24233 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,05,960 രൂപയും ഗ്രാമിന് 13,245 രൂപയുമാണ് ഇന്നത്തെ വില. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ആപ്പ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. പ്രയേഷ്, സുമൻ, രാഹുൽ എന്നിവരെയാണ് മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചതിന് സസ്പെൻഡ് ചെയ്തത്. പോലീസ് സംഘത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതി പിന്തുടർന്ന് തടഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. KSRTC പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതായി ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. ഇന്ന് രാവിലെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് മാർച്ച് നടത്തി. മുണ്ടക്കയം ഭാഗങ്ങളിൽ ചില സ്വകാര്യ ബസ്സുകൾ ഒഴികെ എല്ലാ സ്വകാര്യ ബസ് സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: ஒரு பந்த் நிரவதி சொப்னங்கள் ஓரோ ஆഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ തന്ത്രങ്ങളുടെ അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികേയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

0: പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യുഎസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലൻഡും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയ്ക്ക് ഒപ്പമായിരുന്നു സന്ദർശനം. യോഗികർത്തയിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യാ വിസ്മയമായ പ്രാംബാനൻ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. അവിസ്മരണീയവും ആത്മീയമായി ആഴമാർന്നതുമായ അനുഭവമാണ് പ്രാംബാനൻ സന്ദർശനമെന്ന് ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരിക ബന്ധത്തെ ഇത് പ്രതിഫലിപ്പിക്കും.
1: ഭാരത് ഇന്തോനേഷ്യ മിത്രത മജബൂത് ദോനോ ദേശോ നാഗരികോ കല്യാണ ഓർ ദോനോ ദേശോ തേജ് വികാസ് കെ ലിയേ പരമാത്മാ സെ പ്രാ

0: മോദി ഇന്ന് ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം പങ്കെടുക്കും. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരു പ്രധാനമന്ത്രിമാർക്കുമിടയിൽ നടക്കും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കും. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരവുമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഇന്നത്തെ മന്ത്രിസഭാ യോഗം വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതി അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്.
0: മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇടവിട്ട് ഉണ്ടാകുന്ന മഴ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. NDRFും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. മന്ത്രിമാരായ ടി സിദ്ദിഖ്, AP അനിൽകുമാർ എന്നിവർ ഇന്നലെ രാത്രിയോടെ സ്ഥലത്തെത്തി ഏകോപനം നിർവഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ മണ്ണിടിച്ചിൽ സ്ഥലം സന്ദർശിക്കും. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും കാലവർഷം ദുർബലമാകുന്നതിന്റെ ആഘാതം സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഖാരിഫ് സീസണിൽ എൽനിനോ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപടികൾ ഉറപ്പുവരുത്തുന്നതായും സെക്രട്ടറിമാർ യോഗത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മഹാരാഷ്ട്രയിലെ കനത്ത മഴയും വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യവും സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി സംസാരിച്ച് വിലയിരുത്തി. ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ, സെക്രട്ടറി അനിൽ മാലിക് എന്നിവർ പങ്കെടുത്തിരുന്നു. സംയുക്ത പ്രസ്താവന അംഗീകരിക്കുന്നത് പ്രധാന സമ്മേളനത്തിൽ വെച്ചാണ്. തുടർന്ന് ബ്രിക്സ് യോഗത്തോടനുബന്ധിച്ച് ഒരുക്കിയ പ്രദർശനം സമ്മേളന പ്രതിനിധികളായ മന്ത്രിമാർ സന്ദർശിക്കുന്നുണ്ട്. ഗ്രാമീണ വികസനം, ശാസ്ത്രം, സാങ്കേതികം, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, പോഷകാഹാരം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് പ്രദർശനത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കും. നാളെയാണ് പരിപാടിയുടെ സമാപനം.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പുയർന്നു. പുഴയോരത്തുള്ളവർ ജാഗ്രതാ നിർദ്ദേശം

0: ഇംഗ്ലണ്ടിന്റെ ജയം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഈജിപ്തിനെ 2-3 തകർത്താണ് അർജന്റീന ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിലും പരിസരങ്ങളിലുമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി ദുർബലപ്പെടുത്തുകയാണ് സൈനിക നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് യുഎസ് അറിയിച്ചു. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമൂസിലെ ഇടപെടലുകൾ അംഗീകരിക്കില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈനിക കമാൻഡ് അറിയിച്ചു. ഇതിനിടെ താൽക്കാലിക കരാർ പ്രകാരം ഇറാന് എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതി അമേരിക്ക റദ്ദാക്കി. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചതായി പോലീസ് അറിയിച്ചു. പോലീസും സൈന്യവും സിആർപിഎഫും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സംഭവം. പ്രദേശത്ത് നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം. രജിസ്ട്രേഷൻ, നിശ്ചയിച്ച തീയതികൾ, പ്രതിദിന തീർത്ഥാടക പരിധി എന്നിവയിൽ സുപ്രീംകോടതി നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യുഎസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലാൻഡും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെൻ
3: 1 o'clock.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
5: ഹായ്, ഹലോ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഞാൻ പറയാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഭാരം കുറയ്ക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് പലരും നടത്തുന്ന കാര്യമാണ് അല്ലേ? പക്ഷെ ഈ ഭാരം കുറയ്ക്കാനുള്ള ശ്രമത്തിനിടെ പലരെയും പിന്നോട്ടടിക്കുന്നത് സ്വീറ്റ് ക്രേവിങ്സ് ആയിരിക്കും. ഡയറ്റ് തുടങ്ങുമ്പോൾ ഏതാനും ദിവസങ്ങൾ എല്ലാം കൺട്രോളിലായിരിക്കുമെങ്കിലും പിന്നീട് മധുരം കഴിക്കണമെന്നിട്ടുള്ള ആഗ്രഹം ശക്തമായിരിക്കാം. അപ്പൊ ഒരുപാട് സമയം നമ്മൾ വിശന്നിരിക്കുമ്പോൾ ശരീരം വേഗത്തിൽ ഊർജം ലഭിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കും ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ചോക്ലേറ്റ്, കേക്ക്, ഐസ്ക്രീം, അതിലേക്ക് നമ്മളുടെ മനസ്സ് പെട്ടെന്ന് പോകുന്നത്. ശരിക്കും ഈ പോഷക വിദഗ്ധരുടെയൊക്കെ അഭിപ്രായത്തിൽ ഈ മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് പലപ്പോഴും തിരിച്ചടിയാകാമെന്നാണ് അവർ പറയുന്നത്. അതായത് ഈ കൺട്രോൾ അതിര് കടക്കുമ്പോൾ പിന്നീട് അമിതമായി മധുരം കഴിക്കാനുള്ള ഒരു സാധ്യത കൂടും. അതുകൊണ്ട് അളവ് നിയന്ത്രിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ മധുരം ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. അത്തരത്തിലുള്ള വളരെ സിമ്പിളായ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ട്രൈ ചെയ്താലോ? നമുക്ക് ചോക്ലേറ്റിന്റെ നല്ല ടേസ്റ്റും മൃദുവായിട്ടുള്ള ഒരു ടെക്സ്ചറും ഒരുമിച്ച് നൽകുന്ന ഡെസേർട്ടാണ് ചോക്ലേറ്റ് മൂസ്. അതായത് ക്രീം, ബട്ടർ അങ്ങനെ ചേരുവകളൊന്നും ഉപയോഗിക്കാതെ തന്നെ മുട്ടയുടെ വെള്ളം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഡെസേർട്ട് ഇന്ന് ഒരുപാട് ജനപ്രിയമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമ്മുടെ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർക്കും മധുരപ്രിയർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഡെസേർട്ട് 3-3 ചേരുവകൾ കൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ചേരുവകൾ 3 മുട്ട, വെള്ളം മാത്രം എടുക്കുക, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ 100 ഗ്രാം, തേൻ അല്ലെങ്കിൽ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ, ഒരു നുള്ളുപ്പ്, അത് ഓപ്ഷണൽ ആണ്. നമ്മൾ എല്ലാത്തിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി

മറ്റൊരു നുള്ളുപ്പ് ചേർക്കുമല്ലോ. അപ്പൊ ഇതിനും അതുപോലെ തന്നെ ഒരു നുള്ളുപ്പ് ചേർക്കാം. ഇത്ര മാത്രമാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഒന്നും കൂടി പറഞ്ഞുതരാം. 3 മുട്ട, അതിലെ വെള്ളം മാത്രം എടുക്കുക. ഡാർക്ക് ചോക്ലേറ്റ് 100 ഗ്രാം, തേൻ അല്ലെങ്കിൽ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ഒരു നുള്ളുപ്പ് ഓപ്ഷന് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ആദ്യം ഡാർക്ക് ചോക്ലേറ്റ് ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിന് മുകളിൽ ചോക്ലേറ്റ് ഉള്ള പാത്രം വെച്ചിട്ട് ഡബിൾ ബോയിലർ രീതിയിൽ ഒന്ന് നമ്മളൊന്ന് മെൽറ്റ് ആക്കി എടുക്കുക. ചോക്ലേറ്റ് പൂർണ്ണമായിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റവിൽ നിന്ന് മാറ്റി ചെറുതായിട്ടൊന്ന് തണുക്കാൻ വെക്കുക. ഡബിൾ ബോയിൽ ആണ് ചെയ്യുന്നത്, ഡയറക്റ്റ് നമ്മൾ സ്റ്റവിലേക്ക് വെക്കല്ല കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വെക്കണം. അപ്പൊ ആ സമയത്തിനിടെ നമുക്ക് ചെയ്യേണ്ട ഒരു പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമ്മളൊന്ന് വേർതിരിച്ചെടുക്കണം. ഒരു തുള്ളി മഞ്ഞ പോലും വെള്ളയിൽ കലരാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുട്ടയുടെ വെള്ള ഒരു വൃത്തിയുള്ളതും ഉണങ്ങിയതുമായിട്ടുള്ള ബൗളിൽ എടുത്തിട്ട് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു തുടങ്ങാം. ഈ മിക്സ് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും, നല്ല പതയായിട്ട് വരും, നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാവരും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇത് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തേൻ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് നല്ല കട്ടിയായിട്ടുള്ള ഒരു ഫോം രൂപപ്പെടുന്നത് വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഈ ബൗള് തലകീഴായി പിടിച്ചാലും വീഴാത്ത വിധത്തിലുള്ള കട്ടി, അതാണ് അതിന്റെ ഒരു അളവെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ആക്കിയെടുക്കണം. ഇനി ഉരുകിയ ചോക്ലേറ്റ് കുറേശ്ശെ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാറ്റില ഉപയോഗിച്ചിട്ട് പതുക്കെ മടക്കി ഇങ്ങനെ കലർത്തി കൊടുക്കാം. അങ്ങനെ ശക്തമായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള എയർ നഷ്ടപ്പെടുകയും ഈ മൂസ് കട്ടിയാകാതിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പതുക്കെ വേണം നമ്മൾ ഇതിങ്ങനെ കലർത്തി കൊടുക്കാനായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഈ മിക്സ് ചെറിയ ഗ്ലാസുകളിലോ ഡെസേർട്ടിന്റെ കപ്പുകളിലോ നിറച്ച് കുറഞ്ഞത് 2 മുതൽ 3 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് സെറ്റായ ശേഷം മുകളിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ കൊക്കോ പൗഡറോ ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. മുട്ടയുടെ വെള്ളം ഉയർന്ന പ്രോട്ടീൻ ആണെന്ന് അറിയാലോ, കൊഴുപ്പ് കുറവാണ്. അപ്പൊ ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ തേനിന്റെ അളവ് കൂട്ടാം. വാനില എസെൻസ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ സ്ട്രോബെറി, വാഴപ്പഴം, നട്ട്സ് ഇതൊക്കെ ചേർത്തിട്ട് കൂടുതൽ നമുക്ക് അട്രാക്റ്റീവ് ആക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ശമയം.

നമ്മുടെ മലയാളികളുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ കേരളക്കരയിലുണ്ടല്ലേ. ഇപ്പൊ പുറത്തൊക്കെ പോയി കഴിയുകയാണെങ്കിൽ നമ്മുടെ മലയാളി അല്ലെങ്കിൽ കേരളം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരൈറ്റം ഉണ്ട്, തെങ്ങ്. തെങ്ങിൽ നിന്നും കിട്ടുന്ന നാളികേരം നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പൊ ഈ നാളികേർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ ട്രിക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. വെൽക്കം ടു ചാമയം വിത്ത് മീ ആർ ജി അപർണ. നമ്മുടെ സ്കിന്ന് എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരുണ്ടാവില്ലല്ലേ. നമുക്ക് എത്ര പ്രായം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. പക്ഷേ നമ്മൾ പിന്തുടരേണ്ട രീതികൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഈ ബിസി ലൈഫിൽ നമ്മളൊന്നും നമ്മുടെ സ്കിന്നിനെ കുറിച്ച് അത്രയധികം കെയർ കൊടുക്കാറില്ല, അത്രയധികം ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ആദ്യം ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു റിസൾട്ടൊക്കെ കിട്ടും, കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടാറുണ്ടല്ലേ. അപ്പോൾ ഇനി ആ ഒരു പ്രശ്നമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് നാളികേരാണ്, തേങ്ങയാണ്. തേങ്ങയുടെ നല്ല തിക്കുള്ള പാലെടുക്കുക. ഒന്നാം പാല് വെള്ളം ചേർക്കാതെ നമുക്ക് തേങ്ങാപ്പാല് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പം നല്ല കുറുക്ക് പാലായിരിക്കും. അപ്പം ഈ പാല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് വെറുതെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്, എങ്കിലും കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. ഒട്ടും തരികളില്ലാത്ത അരിപ്പൊടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തരികളുള്ളത് എടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ സ്ക്രാച്ചൊക്കെ വന്നിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞു മുറിവൊക്കെ വരും. അതിലൂടെ പിന്നെ നമ്മുടെ സ്കിൻ ഒന്നുകൂടി കംപ്ലൈൻ്റ് ആകും. അപ്പം അതുകൊണ്ട് തരികളില്ലാത്ത അരിപ്പൊടി എടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പാക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 20 മിനിറ്റ് ഇത് ഫേസിൽ അങ്ങനെ ഉണങ്ങാൻ വെക്കണം. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഒന്നുകൂടി ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാനും സഹായിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്ക് ആണെന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ഷമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം ഷമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

കുറേയേറെ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഇന്നത്തെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നല്ലേ, ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പാട്ടുകളും തന്നെ ബി ജി പാൽ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇങ്ങനെ നമ്മളെ മെൽറ്റാക്കുന്ന പാട്ടുകളാണ്. നമ്മൾ എത്ര സങ്കടത്തിലാണ് അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചിരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആ സങ്കടമൊക്കെ അങ്ങ് ഇല്ലാണ്ടാകുന്നത് പോലെ തോന്നും. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. നമ്മളിന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് രാമന്റെ ഏദൻ തോട്ടം എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ബിജിപാൽ മ്യൂസിക് ചെയ്തൊരു പാട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കാനും ഇതിന്റെ വിഷ്വലൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, മാവിലക്കൊടി പൈങ്കിളി എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിന്റെ വിഷ്വൽ കാണുമ്പോൾ അനു സിത്താര ആ ഒരു റെഡ് സാരി ഒക്കെ കൊടുത്തു നിന്ന് പാട്ട് പാടുന്ന കാണാനായിട്ട് നല്ല രസമാണ്. അപ്പൊ എന്തായാലും നോക്കി ഈ ഒരു പാട്ടിലൂടെ തുടങ്ങിയാലോ. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ചുപ്പി ജയസൂര്യ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു മൂവിയായിരുന്നു ലുക്ക ചുപ്പി. ജീവിതത്തിലെ പച്ചയായ സത്യങ്ങള് അതുവഴി നമ്മളെ കാണിച്ചു തന്നൊരു മൂവിയായിരുന്നു കേട്ടോ ഇത്. ഈ മൂവിയിൽ മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട് കേട്ടോ, ഈ മിഴികളിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. പ്രത്യേകിച്ച് സന്ധ്യാസമയത്തൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ്. ഈ ഒരു പാട്ടിനും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമ്മുടെ ബിജിപാലാണ് കേട്ടോ. ഞാൻ ഇതാണ് തുടക്കത്തിലെ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് വല്ലാത്തൊരു ഭംഗിയുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

സൗഹൃദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഓടിയെത്തും അല്ലേ. ചിലപ്പോൾ സ്കൂൾ കാലഘട്ടമായിരിക്കും, മറ്റു ചിലപ്പോൾ കോളേജ് കാലഘട്ടമായിരിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ പണ്ട് ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോകുന്ന ആ ഒരു ടൈമായിരിക്കും അല്ലേ. എന്ത് പറഞ്ഞാലും ഈ സൗഹൃദം എന്ന് പറയുന്നത് എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് എപ്പോഴും അങ്ങ് ഉയരത്തിലായിരിക്കും. ഈ സൗഹൃദങ്ങൾ കാണിക്കുന്ന ഒരുപാട് മലയാള സിനിമ വന്നിട്ടുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടതായിരിക്കും. അത്തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു ഇടുക്കി ഗോൾഡ്. ഇടുക്കി ഗോൾഡില് സൗഹൃദം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ പാട്ട് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മളൊക്കെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒറ്റയ്ക്കിരിക്കുകയാണ്, അപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ പേരും കേൾക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ, മാണിക്യ ചിറകുള്ള എന്ന് തുടങ്ങുന്ന ഈ ഒരു സോങ്. അപ്പൊ ആ ഒരു പാട്ടാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിന് പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് ബിജിപാലാണ്. അപ്പോൾ ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

ബിജിപാൽ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ പാട്ടുകളൊക്കെയാണ് ഇതാ ഇങ്ങനെ ഗ്രാമഫോണിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. തുടക്കത്തിലേ പറഞ്ഞു, നമ്മളെ അങ്ങ് എന്താ പറയാ, മെൽറ്റാക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ് ബിജിപാലിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ മനോഹരമായ പാട്ടുകളാണ് നമ്മൾ ഇന്ന് ഓരോന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രണയമാകാം അല്ലേ. നമ്മൾ കേൾക്കാൻ പോകുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന മൂവിയിലെ കാണാമുള്ളാൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. നമുക്കറിയാം ഭയങ്കര രസമുള്ളൊരു മൂവിയാണ് അല്ലേ, പ്രണയത്തിന് കാലമില്ല അല്ലെങ്കിൽ പ്രായമില്ല എന്നൊക്കെ പറഞ്ഞു തന്നൊരു മൂവിയായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പൊ ഈ സോൾട്ട് ആൻഡ് പെപ്പറിൽ വളരെ മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ടാണ് കാണാമുള്ളാൽ എന്ന് തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് ആസ്വദിച്ചാലും ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങള് വാർത്തയായിട്ട് പത്രത്തിലൂടെ വരുമ്പോൾ നമ്മൾ എല്ലാവരും അത് വായിക്കാറുണ്ടല്ലേ. എന്നാൽ ഒരു പത്രപ്രവർത്തകന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് കണ്ടാലോ? അത് കാണിച്ചു തന്ന, അല്ലെങ്കിൽ യഥാർത്ഥ പത്രപ്രവർത്തകന്റെ ജീവിതം വരച്ചു കാട്ടിയ ഒരു സിനിമയായിരുന്നു സ്വല്ലെ അല്ലെങ്കിൽ സ്വന്തം ലേഖകൻ എന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ ബിജിപാലിന്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട് കേട്ടോ. നമ്മുടെ ദിലീപേട്ടന്റെ പഴയകാല പ്രണയം ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ വരുന്നൊരു പാട്ടില്ലേ, ആ ഒരു പാട്ട് ചെറുതിങ്ങൾ തോണി എന്ന് തുടങ്ങുന്ന സോങ്, ആ ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടിനായിട്ട് കാതോർക്കാം ഗ്രാമഫോണിലൂടെ.

അങ്ങനെ അടുപ്പിച്ച് നമ്മള് രണ്ട് പ്രണയഗാനങ്ങൾ കേട്ടല്ലേ. ബിജുപാലിന്റെ പാട്ടാകുമ്പോ അതിനല്പം മധുരം കൂടുതലാണ് എന്നതാണ് സത്യം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതും മറ്റൊരു റൊമാൻറിക് സോങ് ആണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ മൗനങ്ങൾ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് കേട്ടോ ഇത് പറയുന്നത്. ഭയങ്കര രസമാണ്. നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള പല പ്രണയങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു ഈ ഒരു മഹേഷിന്റെ പ്രതികാരം അതിലെ പ്രണയവും. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിയിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടാണ് മൗനങ്ങൾ എന്ന് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു പാട്ടിനായിട്ട് കാത്തവർക്കാം ഗ്രാമഫോണിലൂടെ.

ബിജിപാൽ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ പാട്ടുകളൊക്കെയാണ് ഇതാ ഇങ്ങനെ ഗ്രാമഫോണിലൂടെ ഒന്നിനു പുറകൊന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ജയസൂര്യ തകർത്ത് അഭിനയിച്ച വെള്ളം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. വെള്ളം എന്ന ചിത്രം പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ആകാശമായവളെ എന്ന പാട്ടായിരിക്കും. എന്നാൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അതല്ല കേട്ടോ. ഭയങ്കര രസമുള്ള, ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന, എന്നാൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പാട്ടുണ്ട്. അതും നമ്മുടെ ബിജിപാലിന്റെ സൃഷ്ടിയാണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, പുലരിയിലച്ഛൻ്റെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. അതായത് ആ മോള് സ്കൂളിൽ പ്രയർ ചൊല്ലുന്ന സമയത്ത് കേൾക്കുന്ന ഒരു പാട്ടില്ലേ അത്. അപ്പൊ ആ ഒരു പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

സുരാജ് വെഞ്ഞാർമോട്, ഫഹദ് ഫാസിൽ എന്നിവർ തകർത്തഭിനയിച്ചൊരു മൂവി ഉണ്ട് കേട്ടോ. അതായത് ഈ റിയലിസ്റ്റിക് സിനിമാസിന്റെ ആ ഒരു കാലഘട്ടം ഇല്ലേ, അതിന്റെ ആ ഒരു തുടക്ക കാലഘട്ടം എന്ന് വേണമെങ്കിലും പറയാം. ഭയങ്കര രസമുള്ളൊരു മൂവിയാണ്. മൂവി ഏതാണെന്നല്ലേ, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. അപ്പോ ഈ ഒരു ചിത്രത്തിനെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ ബിജി പാൽ സംഗീതം പകർന്നൊരു മനോഹരമായ പാട്ടുണ്ട്. പാട്ട് ഏതാണെന്നല്ലേ, വരും വരും എന്ന് തുടങ്ങുന്നതാണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. അതായത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു വിങ്ങലിങ്ങനെ നിൽക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ധാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഇണങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളാണ് കേട്ടോ. അപ്പൊ എന്തായാലും പതിയെ എനിക്ക് ഇവിടുന്ന് ടാറ്റ പറയാനുള്ള സമയമായിട്ടുണ്ട്. വെറുതെ പോകുന്നില്ല, ഒരു പാട്ട് കൂടി തന്നിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വിക്രമാദിത്യൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. ഇതിൽ ഭയങ്കര രസമായിട്ടുള്ളൊരു പാട്ടുണ്ട്. അതായത് ഒരു അച്ഛന്റെയും മകന്റെയും ബോണ്ട് കാണിക്കുന്ന ഒരു പാട്ട്. പാട്ട് ഏതാണെന്നല്ലേ, 1 കോടി താരങ്ങൾ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാട്ടിലൂടെ ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടു.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: കൊക്കര കൊക്കരക്കോ എവിടെയ കൊക്കരക്കോ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നമസ്കാരം. അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ ആരോഗ്യരക്ഷയും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാർ. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
0: ഡോക്ടർ. ആരോഗ്യരക്ഷയും ആയുർവേദവും, അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ എന്റെ ആദ്യത്തെ ചോദ്യവും അതാണ്, ആരോഗ്യരക്ഷയും ആയുർവേദവും ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
1: എല്ലാ ജീവജാലങ്ങളും ലോകത്ത് സുഖസന്തോഷങ്ങൾ അനുഭവിക്കുക എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യനും അതിൽ നിന്ന് വിഭിന്നനല്ല. സുഖലോലുപത, സുഖസന്തോഷങ്ങൾ ആസ്വദിക്കുക, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് കരുതി തന്നെ മുന്നോട്ട് പോകുന്ന ജീവജാലങ്ങളോടൊപ്പം തന്നെ മനുഷ്യ ജീവിതവും നിലനിൽക്കുന്നു. എങ്ങനെ അത് സാധ്യമാകാം എന്നതാണ് പ്രധാനമായും മനുഷ്യൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ജീവന്റെ ആരംഭം മുതൽ പിറന്ന ജീവരക്ഷയുടെ പൊരുളാണ് ആയുർവേദം എന്നതിന് സംശയമില്ല.
0: ഓക്കേ ഡോക്ടർ, ആയുർവേദ ഉത്ഭവം എങ്ങനെയാണ് ഡോക്ടർ?
1: പൗരാണിക കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസവും ശിക്ഷണവും നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്നൊക്കെ തന്നെ ദൈവികമായ ഉറവിടം, ദൈവികമായ നിർദ്ദേശങ്ങൾ, മനുഷ്യൻ ഓരോ കാര്യങ്ങളും അനുസരിക്കുന്നതിന് നിർബന്ധിതമായിരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന്റെ ഉത്ഭവവും ദൈവികമായി തന്നെ പറയപ്പെടുന്നു. ബ്രഹ്മ സ്മൃതായുഷോ വേദ, ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിയുടെ കർത്താവ് ആയുർവേദത്തെ കുറിച്ച് ഓർമ്മിച്ചു എന്നാണ് പറയുന്നത്. ആയുർവേദത്തെ കുറിച്ച് ഓർമ്മിച്ചു എന്ന് പറയണമെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒന്ന് തന്നെയാണ് ഓർമ്മിക്കുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ച ഉൽപ്പത്തിയോടൊപ്പം തന്നെയുള്ള ആരോഗ്യരക്ഷാ സംവിധാനങ്ങളാണ് ആയുർവേദത്തിലൂടെയും പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ പോകുന്നത് എന്നതാണ് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആയുർവേദ സംഹിതകളും ചോദ്യോത്തരങ്ങളായും ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടും ആ രീതിയിലാണ് പ്രചരിച്ചു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഒരുവൻ രാവിലെ ഉണരുമ്പോൾ മുതൽ രാത്രി ഉറങ്ങി അടുത്ത ദിവസം ഉണരുന്നത് വരെയുള്ള എല്ലാ അവന്റെ ദിനകൃത്യങ്ങളും ആരോഗ്യപരമായി എങ്ങനെ നിർവഹിക്കണം എന്ന് വളരെ കരുതലോടെ നിർദ്ദേശിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ്, ആരോഗ്യരക്ഷാശാസ്ത്രമാണ് ആയുർവേദം എന്നതിന് തർക്കമില്ല.
0: ഇനി നമുക്കറിയാം, ഒരാളെ കാണുമ്പോൾ അദ്ദേഹം ആരോഗ്യവാനാണോ അല്ലയോ എങ്ങനെയാണ് നമ്മൾ അതൊന്ന് തീരുമാനിക്കേണ്ടത്? അപ്പോൾ ആരോഗ്യ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്?
1: സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. ഇതാണ് ലോകാരോഗ്യ സംഘടന പോലും ആരോഗ്യ ലക്ഷണമായി പറയപ്പെടുന്നത്. ഇതിൽ നിന്നും എത്രയോ വിശാലമായ വിശദീകരണമാണ് ആയുർവേദം ആരോഗ്യരക്ഷയ്ക്ക്, ആരോഗ്യമുള്ള ശരീരത്തിന്, അതായത് സ്വസ്ഥൻ എന്നാണ് ആരോഗ്യവാനായ ഒരുവനെ ആയുർവേദം പറയുന്നത്. സ്വസ്ഥന്റെ ലക്ഷണം വളരെ വിശദമായി തന്നെ ആയുർവേദം വിശദമാക്കുന്നുമുണ്ട്. സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. ഇതാണ് ലോകാരോഗ്യ സംഘടന പോലും ആരോഗ്യ ലക്ഷണമായി പറയപ്പെടുന്നത്. ഇതിൽ നിന്നും എത്രയോ വിശാലമായ വിശദീകരണമാണ് ആയുർവേദം ആരോഗ്യരക്ഷയ്ക്ക്, ആരോഗ്യമുള്ള ശരീരത്തിന്, അതായത് സ്വസ്ഥൻ എന്നാണ് ആരോഗ്യവാനായ ഒരുവനെ ആയുർവേദം പറയുന്നത്. സ്വസ്ഥന്റെ ലക്ഷണം വളരെ വിശദമായി തന്നെ ആയുർവേദം വിശദമാക്കുന്നുമുണ്ട്. സമദോഷ സമാഗ്നിഷ്ഠ സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയ മനഃ സ്വസ്ഥ ഇത്യഭിധീയത എന്നാണ് ആയുർവേദം സ്വസ്ഥന്റെ ലക്ഷണം പറയുന്നത്. ആരോഗ്യ ലക്ഷണമായി ഇതിനെ ആയുർവേദം കരുതുന്നു. വളരെ വിശാലമായ അർത്ഥത്തിൽ ആണ് ആയുർവേദം ഈ സ്വസ്ഥ ലക്ഷണം, സ്വാസ്ഥ്യ ലക്ഷണം വിശദമാക്കിയിട്ടുള്ളത്. ദോഷങ്ങൾ സമമായിരിക്കുക, ശരീര വ്യവസ്ഥകളുടെ പ്രവർത്തനം സമമായിരിക്കുന്ന ഒരു സ്ഥിതി. സമാഗ്നിഷ്ഠ ശരീരത്തിന്റെ മെറ്റബോളിസം, ധാതു പരിണാമമായാലും ആഹാര പരിണാമമായാലും ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളായാലും സമാവസ്ഥയിൽ നിലനിർത്തുക. സമധാതു രസം, രക്തം, മാംസം, മേദസ്, മജ്ജ, അസ്ഥി, ശുക്ലം എന്നീ സപ്തധാതുക്കളുടെയും നിലയും അതിന്റെ പ്രവർത്തന ക്ഷമതയും സമാവസ്ഥയിൽ ഇരിക്കുക. സമമായ മലക്രിയ, മലം, മൂത്രം, വിയർപ്പ് എന്നിവ ആരോഗ്യകരമായ രീതിയിൽ വിസർജിക്കപ്പെടുന്ന അവസ്ഥ. അതോടൊപ്പം തന്നെ ആത്മാവിന്റെ പ്രസന്നതയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമതയും ഒക്കെ മികവോടെ നിൽക്കുന്നതാണ് സ്വസ്ഥ ലക്ഷണം അഥവാ ആരോഗ്യപൂർണമായ ഗുരുവിന്റെ ലക്ഷണം എന്ന് ആയുർവേദം വളരെ വിശദമായി പറയപ്പെടുന്നു.
0: ഓക്കെ ഡോക്ടർ, ശാരീരിക ആരോഗ്യത്തെ കൂടാതെ മാനസിക ആരോഗ്യത്തെ ആയുർവേദം എങ്ങനെ കാണുന്നു, അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
1: ശാരീരിക ആരോഗ്യാവസ്ഥയ്ക്ക് ആയുർവേദം കാണുന്ന ശരീര വ്യവസ്ഥകളായ വാതപിത്ത കഫങ്ങളുടെ പ്രവർത്തനവും അഗ്നിയുടെയും ധാതുക്കളുടെയും മല വിസർജനങ്ങളുടെയും ഒക്കെ സന്തുലിതാവസ്ഥ ആരോഗ്യകരമാകുമെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ സാമൂഹിക മാനസിക ആരോഗ്യത്തെ കൂടി ആയുർവേദം കാര്യക്ഷമമായി കാണുന്നുണ്ട്. ഹിംസാസ്തേയ അന്യതാ കാമം പൈശൂന്യം പരിഷാനൃതി സംഭിന്നാലാഭം വ്യാപാദം അഭിദ്യാ ദൃക്വിപര്യം പാപം കർമ്മേതി ദശത കായവാങ് മാനസൈ സ്ത്യജി. ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ത്യജിക്കേണ്ട, ചെയ്യാൻ പാടില്ലാത്തതായ 10 പാപങ്ങൾ, ദശവിധ പാപങ്ങൾ ആയുർവേദം പറയുന്നുണ്ട്. അത് ശരിക്കും സാമൂഹികമായും മാനസികമായും ഉള്ള ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യമായ ഒരു ശീലവും ആചാരവും അനുഷ്ഠാനവുമായിട്ട് തന്നെയാണ് കാണേണ്ടത്. സ്വാഭാവികമായ ശരീര പ്രവർത്തനത്തോടൊപ്പം തന്നെ മാനസിക പ്രവർത്തനം, ഹിംസ, അക്രമം, അതേപോലെ തന്നെ മോഷണം, അതേപോലെ നിയമേനയല്ലാത്ത ലൈംഗികത, മറ്റുള്ളവരെ കുറിച്ചുള്ള അസംബന്ധം പറയുക, അതേപോലെ തന്നെ മറ്റുള്ളവരോട് വളരെ ഹാർഷായിട്ട് പെരുമാറുക, സത്യസന്ധതയോടെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് വിഘടനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുക, അതേപോലെ തന്നെ വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിൽ അസൂയയും അതേപോലെ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നതും ഒക്കെ പാടില്ല എന്നുള്ള കാര്യം ആയുർവേദം വളരെ വ്യക്തമായി പറയുന്നുണ്ട്.
0: ഓക്കെ ഡോക്ടർ, ഡോക്ടർ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് അല്ലേ? ഇനി രോഗമില്ലാത്ത ജീവിതം എങ്ങനെ നമുക്ക് സാധ്യമാകും?
1: നിത്യം പിതാഹാര വിഹാര സേവി സമീക്ഷകാരി വിശേഷ സത്ത ദാദാ സമസത്യ പരക്ഷമാവാൻ ആപ്തോപസേവി ഭവത്യരോഗ എന്നാണ് ആയുർവേദം രോഗരഹിതമായ ജീവിതത്തിന് ആയുർവേദം നൽകുന്ന നിർദ്ദേശമായി പറയുന്നത്. നിത്യവും ഹിതമായ ആഹാര വിഹാരങ്ങൾ ശീലിക്കുന്നവനാകുക, അധികമായ ശാരീരിക വിഷയങ്ങളിൽ ആസക്തനാകാതിരിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, എല്ലാ കാര്യത്തിലും സമത്വം, സത്യം, സത്യം മാത്രം പറയാനുള്ള ആ ഒരു ശീലം, ഇതൊക്കെ സാധാരണ രീതിയിൽ ആരോഗ്യപൂർണമായ ജീവിതത്തിന് രോഗരഹിതമായ ദീർഘായുസ്സിന് ഇടയാക്കും എന്നാണ് ആയുർവേദം പറയുന്നത്. കേവലം വൈദ്യ ശുശ്രൂഷ അല്ലെങ്കിൽ രോഗ ചികിത്സ മാത്രമല്ല, ഒരു മനുഷ്യ സമൂഹത്തിന്റെ സാർവത്രികമായ ആരോഗ്യ രക്ഷയാണ് ആയുർവേദം കാംക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കാലത്ത് പോലും മനുഷ്യന്റെ മാനസികമായ ആരോഗ്യം, സാമൂഹികമായ ആരോഗ്യം, ആത്മീയ ആരോഗ്യം ഒക്കെയും കണക്കിലെടുത്ത് എല്ലാ തരത്തിലും നാനാവിധമായ തരത്തിൽ ആരോഗ്യ നിലനിർത്തുന്നതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ആയുർവേദത്തിൽ നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകത.
0: ഓക്കെ ഡോക്ടർ, നമുക്കറിയാം ഇതൊരു ചെറിയ വിഷയമല്ല, കാരണം ആരോഗ്യരക്ഷയും ആയുർവേദവും എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലേ. പക്ഷെ ഇന്നത്തെ നമ്മുടെ മെഡിടോക്കിന്റെ സമയം ഇവിടെ തീർന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിടോക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നമുക്കായി പങ്കുവച്ചതിന് ഡോക്ടറിന് ഏറ്റവും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്ക് ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്ന് മെഡിടോക്കിൽ ആരോഗ്യരക്ഷയും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് 100+ വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാർ. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിടോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: Ready Macfast 90.4 Time check.
3: 3 o'clock.
4: Go screen.

0: Silver Screen.
1: വർഗം, വാസ്തവം, ഷിക്കാർ, ജോസഫ് തുടങ്ങിയ മികച്ച ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിലൂടെ മലയാളികളുടെ ദൃശ്യബോധത്തെ സ്വാധീനിച്ച സംവിധായകൻ എം പത്മകുമാർ. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഫിലിമാണ് ഉയർ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സിൽവർ സ്ക്രീനിൽ ഉയർ മൂവിയുടെ റിവ്യൂ ആയിട്ട് കൂടെയുള്ളത് ദീപ. റോഷൻ മാത്യു നായകനായി എത്തിയിട്ടുള്ള ഈ ഒരു ഫിലിം തികച്ചും പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടന്ന യഥാർത്ഥ സംഭവങ്ങളെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതാനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ ആകാംക്ഷ നിലനിർത്തിയും വൈകാരികമായിട്ടുള്ള ഒരു അടിത്തറ നൽകിയും നമ്മൾ പ്രേക്ഷകരെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തുന്ന ഫിലിമാണ് ഉയർ. കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കണ്ണൂരിലെ ധർമ്മടം പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷണറി സബ് ഇൻസ്പെക്ടറായി അജീബ് റഹ്മാൻ ചാർജ് എടുക്കുന്നതിലൂടെയാണ് കഥയുടെ തുടക്കം. ബാപ്പയ്ക്കും ഭാര്യയ്ക്കുമൊപ്പം സമാധാനപൂർണമായ ജീവിതം നയിക്കുമ്പോഴും കുട്ടിക്കാലത്ത് ഒരു തീവണ്ടി യാത്രക്കിടയിൽ ഒപ്പമുണ്ടായിരുന്ന സഹോദരിയെ നഷ്ടപ്പെട്ടതിന്റെ കനലടങ്ങാത്ത ആഴമേറിയ ദുഃഖം അജീബിന്റെ മനസ്സിനെ എപ്പോഴും വേട്ടയാടുന്നുണ്ടായിരുന്നു. അജീബ് ചുമതലയേറ്റ് ദിവസങ്ങൾക്കകം സ്റ്റേഷൻ പരിധിയിലുള്ള കൊടുവള്ളിയിലെ വിജനമായൊരു പഴയ കിണറ്റിൽ നിന്ന് ഒരു അജ്ഞാത യുവതിയുടെ മൃതദേഹവും കണ്ടെടുത്തു.
2: Officers, follow as you are dressing by the light.
3: സാർ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ആ, കൊടുവള്ളി ഭാഗത്ത് ഒരു പൊട്ടക്കിണറ്റിൽ ഒരു ബോഡി കണ്ടതായിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു.
4: ബോഡിയാ?
3: ഒരു സ്ത്രീയുടെ ബോഡിയാ സാറേ, കുറച്ചു ദിവസം പഴക്കമുണ്ട്.
4: ഇത് ഏത് ഭാഷയുടെ?
3: ഇതെന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? ഇതാരാണെന്നൊന്ന് നോക്കി പറഞ്ഞു. ഈ പച്ച കുത്തിയിരിക്കുന്നത് എന്താണെന്നറിയോ?
5: നിമ്പിവരെ കുത്ത.
6: എന്റെ പൊന്നു സാറേ, അതിന്റെ പുറകെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ?
7: സർവീസിൽ ഇപ്പൊ കയറിയ ജോരത്തിളപ്പില് വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട.
8: വാട്ട് അബൌട്ട് ഹർ ഫാമിലി?
3: സാർ, രണ്ട് മക്കളുണ്ട്.
9: മൈ ഗുഡ്നസ്.
7: അരേ ഗണേശൻ,
8: തോടാ
10: സെൻസിറ്റീവ് ഏരിയ.
3: ആ ബോഡി കിട്ടിയ കിണറി ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്.
11: സിസ്റ്റം കോ ബദൽനാ ഹൈ തോ സിസ്റ്റം കേ അന്ദർ സേ കാം കർനാ പഡ്താ ഹൈ.
3: ആരെയാ നീ അത് കൊണ്ട് കത്തിച്ചത്?
8: ഈ നിലയ്ക്ക് പോവാണെങ്കിൽ പ്രൊബേഷൻ തരുന്നതിന് മുമ്പ് തൊപ്പി വെക്കാം.
11: ആരാമിനെ പൈസ കമ്മോലിയ സ്ഥിരിയാ ചെയ്തത്?
3: ഇതൊരു മർഡർ ആണെന്നാണ് സാർ പറഞ്ഞു വരുന്നത്.
12: എങ്ങളുടെ കുറത്ത് വിളയാട്ട് ബോംബ് ചെയ്യരുത്.
3: It's very important that we find these children.
13: Amma
11: kala etrai avala vedengil sugai jeevikkunnada.

ബ്രേക്ക്ഫാസ്റ്റ് 90.4 സിൽവർ സ്ക്രീനിൽ ഉയർ മൂവിയുടെ റിവ്യൂ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തെന്ന്. പ്രഥമ ദൃഷ്ടിയാ അതൊരു സാധാരണ അസ്വാഭാവിക മരണമെന്ന നിഗമനത്തിലേക്ക് വിരൽ ചൂണ്ടിയെങ്കിലും കേസിന്റെ ആഴങ്ങളിലേക്ക് അജീബ് ഇറങ്ങിച്ചെന്നതോടെ ചുരുളഴിഞ്ഞത് കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷരായ നിരവധി സ്ത്രീകളുടെ കാണാതാക്കൽ കേസുകളുടെ ഞെട്ടിക്കുന്ന വേരുകളായിരുന്നു. അങ്ങനെ തീവ്രമായ അന്വേഷണത്തിനൊടുവിൽ ഉപജീവനത്തിനായി കർണാടകയിൽ നിന്നും കേരളക്കരയിലേക്ക് കുടിയേറിയ ശോഭ എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടതെന്ന് അജീബ് തിരിച്ചറിയുന്നു. ആ കൊലപാതകത്തിന്റെ നിഗൂഢമായ ചുരുളഴിക്കാൻ അജീബും സീനിയർ സഹപ്രവർത്തകനായ ജോയിയും ചേർന്ന് നടത്തുന്ന അത്യന്തം അപകടകരമായ അന്വേഷണവും ഇതിന്റെ ക്ലൈമാക്സിൽ അവരെ കാത്തിരിക്കുന്ന ഉത്തരം കിട്ടാത്ത ചില ഞെട്ടിക്കുന്ന സത്യങ്ങളുമാണ് ഉയിരിന്റെ പ്രമേയം.

0: ക്വീർ എന്ന മൂവിയില് അഭിനേതാക്കളുടെ തകർപ്പൻ പ്രകടനമാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്. നായകനായ പ്രൊബേഷണറി എസ് ഐ അജീബ് റഹ്മാൻ എന്ന കഥാപാത്രത്തെ റോഷൻ മാത്യു തികച്ചും പക്വതയോടെ അവതരിപ്പിച്ചു. ഒരു തുടക്കക്കാരനായ പോലീസുകാരൻ സ്റ്റേഷനിൽ എങ്ങനെയായിരിക്കുമോ അതിന്റെ പരിചയമില്ലായ്മയും കഠിനാധ്വാനവും റോഷന്റെ ശരീരഭാഷയിലും ഡയലോഗ് ഡെലിവറിയിലും കൃത്യമായിട്ട് നമുക്ക് കാണാം. മറ്റൊരു പ്രധാന പോലീസ് വേഷത്തിലെത്തിയ ബൈജു സന്തോഷ് കോമഡി ട്രാക്കുകളിൽ നിന്നും മാറി തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മുഴുനീള പോലീസ് കഥാപാത്രത്തെയാണ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. പിന്നെ ശോഭ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രുതി മേനോന്റെ പ്രകടനവും വൈകാരികമായ രംഗങ്ങളിലുള്ള മെയ്വഴക്കവും ഏറെ മികച്ചു നിന്നു. വിനീത് തട്ടിൽ ദിവ്യ എം നായർ, ഷാജു ശ്രീധർ, ശ്രീകാന്ത് മുരളി, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര എന്നിവരും ബോളിവുഡ് താരങ്ങളായ സയാമി ഖേർ, മഹേഷ് ഷെട്ടി എന്നിവരുടെ അതിഥി വേഷങ്ങളും ചിത്രത്തിന് കരുത്ത് പകരുന്നുണ്ട്. സംവിധായകൻ എം പത്മകുമാർ തന്റെ മുൻകാല ഹിറ്റുകളെ അനുസ്മരിപ്പിക്കും വിധം വളരെ റിയലിസ്റ്റിക്കായും അതേസമയം വേഗതയാർന്നതുമായ ഒരു നരേഷൻ ശൈലിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഇലവീഴ പൂഞ്ചിരയിലൂടെ ശ്രദ്ധേയനായ യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥൻ ഷാജി മാറാടും നിഖിൽ കെ മേനോനും ചേർന്നൊരുക്കിയ തിരക്കഥയിൽ പോലീസിന്റെ യഥാർത്ഥ അന്വേഷണ രീതികളും നിയമപരമായ വശങ്ങളും യാതൊരു കൃത്രിമത്വവും ഇല്ലാതെ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്.
1: ഇൻക്വസ്റ്റ് പ്രകാരം ബോഡിയിൽ സ്ട്രഗിളോ സെക്ഷലോ അസോൾട്ടോ ഒന്നും നടന്നതായിട്ട് കാണുന്നില്ല.

0: ജില്ലയിലെ വിമൻ മിസ്സിംഗ് കേസ് പരിശോധിച്ചിട്ട് ഇതുമായിട്ടൊന്നും മാച്ചായിട്ടില്ല.
1: ഇല്ല സാർ, ചിത്രഹല്ലി വെല്ലൂർ ഫോറസ്റ്റ് ഏരിയ സാർ.
2: കാലം എത്രയായി അവൾ എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടോ? ദുനിയാമേ ബഹുത് കോക്രോച്ചസ് ഹേ.
0: കേസ് ഫയൽ ക്ലോസ് ചെയ്യർ ആയപ്പോ സാറിന് എന്തൊക്കെയോ മാറ്റം.
2: What's your connection with these children?
3: ये मुंबई का धारावी

മൂവിയിൽ അന്വേഷണത്തിന്റെ ഒരു രണ്ടാം പകുതിയിലെ ചില ഘട്ടങ്ങളിൽ തിരക്കഥയിൽ ചെറിയൊരു ലാഗ് നമുക്ക് അനുഭവപ്പെടും. എങ്കിൽ പോലും രഞ്ജൻ അബ്രഹാമിന്റെ കൃത്യതയാർന്ന എഡിറ്റിംഗ് സിനിമയെ എവിടെയും അടുപ്പിക്കാതെ കൊണ്ടുപോകുന്നുണ്ട്. അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയുടെ ഛായാഗ്രഹണം കണ്ണൂർ, കുടക്, മുംബൈ തുടങ്ങിയ വിവിധ ലൊക്കേഷനുകളുടെ നിഗൂഢതയും ഭംഗിയും ഒപ്പിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ മണികണ്ഠൻ അയ്യപ്പന്റെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും സിനിമയുടെ ആ ഒരു സസ്പെൻസ് മൂഡും കൂട്ടുന്നുണ്ട്. മികച്ചൊരു തിയേറ്റർ അനുഭവം തരുന്ന ഒരു പക്കാ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് കേട്ടോ ഉയർ എന്ന മൂവി. കേവലം കൊലപാതകവും അതിന്റെ പുറകെ പോകുന്ന പോലീസും എന്നതിനേക്കാൾ ഉപരി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില ഗൌരവമേറിയ യാഥാർത്ഥ്യങ്ങളിലേക്കും മനുഷ്യന്റെ വൈകാരിക ബന്ധങ്ങളിലേക്കും ഈ ചിത്രം വിരൽ ചൂണ്ടുന്നുണ്ട്. പത്മകുമാറിന്റെ ശക്തമായ മേക്കിംഗും റോഷൻ മാത്യു ബൈജു കൂട്ടുകെട്ടിന്റെ മികച്ച പ്രകടനവും ഒരു യഥാർത്ഥ ഡാർക്ക് ക്രൈം ഡ്രാമയുടെ അനുഭൂതിയും ആഗ്രഹിക്കുന്ന ഏതൊരു സിനിമാ പ്രേമിയും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ ഒരു ഫിലിം. വൌ സിനിമാസിന്റെ ബാനറിൽ സന്തോഷ് ത്രിവിക്രമൻ നിർമ്മിച്ച ഈ ഉയർ പ്രേക്ഷകരെ ഒട്ടും നിരാശപ്പെടുത്തില്ല. അപ്പൊ ഇനിയിപ്പോ ബാക്കിയെല്ലാം നേരിട്ട് തന്നെ പോയി കാണുക. എന്തായാലും ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ ഉയർ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ എത്തിയിരുന്നത്. കൂടെ ഉണ്ടായിരുന്നത് ദീപ. ഇനി വീണ്ടും നമുക്ക് മറ്റൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധി വേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സീറോ ഡെലിവറി
2: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. അയ്യോ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ ചായ കുടിക്കാത്തതിന്റെ ഒരു കുഴപ്പമാണ് കേട്ടോ. ഹായ് ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ദാ ഇവിടെ സമയം 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. തുടക്കം തന്നെ തെറ്റിപ്പോയി, സാരില്ല. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളതല്ലേ, അതുകൊണ്ടൊന്ന് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാം. അപ്പൊ എന്തായാലും റേഡിയോ കഫേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് റേഡിയോ കഫേയിൽ നമ്മൾ രസകരമായിട്ടുള്ള മത്സരങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറെ പേര് ഇവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ മാത്രമല്ല കേട്ടോ ഇവിടെ ആദ്യം തന്നെ തെറ്റിയിരിക്കുന്നത്. നമ്മുടെ ജയങ്കർ ഏട്ടനും ഇവിടെ തെറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ജയങ്കരേട്ടൻ ചെറുതായിട്ടൊന്ന് എന്താ പറയാ, ദീപ ചീച്ചി ആയിരിക്കും എന്ന് വിചാരിച്ച് ഹായ് ദീപ എന്ന് പറഞ്ഞാണ് മെസ്സേജ് ഇട്ടേക്കണം. സാറിയില്ല, സ്വാഭാവികം. അപ്പൊ എന്തായാലും കുറെ പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. എൽസി ചീച്ചി എത്തിയിട്ടുണ്ട്, ജയങ്കരേട്ടൻ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ അനിൽ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, സാനി ചീച്ചി ആൻഡ് റസീല, ഇവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ ഷീജി ചീച്ചി എത്തിയിട്ടുണ്ട്, ഷീബ ചീച്ചി എത്തിയിട്ടുണ്ട്, കുറേ പേര് എത്തിയിട്ടുണ്ട്, കുറേ പേര് വന്നിട്ടില്ല. പക്ഷേ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താണ് റേഡിയോ കഫെ എന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇത് 3 സെഗ്മെൻറ്റുകളുള്ള ഒരു അടിപൊളി ഷോയാണ്. ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് സിനിമാ സ്കോപ്പാണ് കേട്ടോ. സിനിമയുമായി ബന്ധപ്പെട്ട കുട്ടി കുട്ടി ചോദ്യങ്ങളാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അതും കടന്ന് നമ്മൾ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ നമുക്കുള്ളത് കുറച്ച് കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. ജി കെ ക്വസ്റ്റ്യൻസ് ആണ്. ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, രസകരമായിട്ടുള്ള കടങ്കഥകളുണ്ട്. അതല്ല, ഇനി കുറച്ച് ചളിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് റൗണ്ട്. സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞ് 3rd റൗണ്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ എനിക്ക് വലിയ റോളില്ല. നമ്മുടെ കൂട്ടത്തിൽ പാടാനൊക്കെ കഴിവുള്ള ഒരുപാട് പേരുണ്ടാകും, അതുപോലെ തന്നെ മിമിക്രി ചെയ്യാൻ കഴിവുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്കുള്ള അവസരമാണ്, ഒരു വേദി ഗിറ്റാറായിട്ട് കാത്തിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ളൊരു അവസരമാണ് ടാലൻറ്റ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സെഗ്മെൻറ്റ്. അപ്പോൾ എന്തായാലും ഈ 3 സെഗ്മെൻറ്റുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ യാത്ര തുടരുന്നത്. അതിനു മുമ്പ് ദാ ഇവിടെ രാജപ്പൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്, സലിൽ ചേട്ടൻ എത്തിയിട്ടുണ്ട്. കുറച്ച് പേര് പാട്ടൊക്കെ കേട്ടേ വരൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാ വരുന്ന പാട്ട്, ഈ ഒരു പാട്ടിന് ശേഷം നമുക്ക് നമ്മുടെ മത്സരങ്ങളിലേക്കൊക്കെ കടക്കാം. അപ്പോൾ ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ചോദിക്കൂ സമ്മാനം നേടും. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് ഫർക്കീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരമായിരിക്കും. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ. ರೇಡಿಯೋ ಕಫೆ.
1: അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇതാ തിരികെയാണ്. നല്ലൊരു പാട്ട് തന്നെയായിരുന്നല്ലേ കേട്ടത്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇവിടെ എത്തുമ്പോൾ കുറെ പേര് പാട്ട് കേട്ട് വരും എന്ന് പറഞ്ഞില്ലേ ഞാൻ. അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബിന്ദു ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ പറഞ്ഞ ഹലോ ചേച്ചി. അതുപോലെ അമ്പിളി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനും എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. നാരായണൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. സൽമീത്ത് എത്തിയിട്ടുണ്ട്. മിനി ചേച്ചി എത്തിയിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയും പേരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹായ്. വന്നാൽ കട്ടൻ ചായയും പപ്പടവടയും കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സനിൽ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു മെസ്സേജ് നമ്മുടെ ജയങ്കറേട്ടൻ്റെ ഒരു വലിയ മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. നമസ്കാരം ദീപേന്നായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ചമ്മിപ്പോയെന്ന്. എല്ലാവർക്കും നല്ലൊരു ശുഭസായാഹ്നം നേരുന്നു. ഇന്നലെ വൈകി കഫേയിലെത്തിയ വൈകിയ വസന്തമായിരുന്നു. ഇന്ന് ആദ്യ ബെഞ്ചിൽ തന്നെ ഉണ്ട്. നല്ല ചൂടുള്ള കട്ടൻ ചായയും കുടിച്ച് റെഡിയായി വന്നിരിക്കുകയാണ്. ഇന്ന് ചായക്കൊപ്പം കഴിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആഞ്ഞ് ശ്രമിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് മുട്ട നമുക്ക് കരസ്ഥമാക്കാം, എന്നിട്ട് നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാം. എൽ സി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. മിനി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ് ചേച്ചി. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇനി അങ്ങനെ സംസാരിച്ച് സമയം കളയാനില്ല. അപ്പോൾ ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഒരു ചെറിയ ചടങ്ങുണ്ട്. ആ ടൈറ്റിൽ കയറണം. ദാ വരുന്നു നമ്മുടെ ടൈറ്റിൽ.

യെസ്, അങ്ങനെ ടൈറ്റിലൊക്കെ കയറിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഭയങ്കര സിമ്പിളാണ്, എന്റെ കയ്യിൽ കുറച്ച് പാട്ടിന്റെ ഇടയിലുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഉള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ ഏത് സിനിമയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോ പാട്ട് പാടണ്ട, സിനിമ ഏതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ദാ വരുന്നു ആദ്യത്തെ പാട്ട്.

യെസ് അത്രയേ ഉള്ളൂ. അപ്പൊ ഏതാണ് പാട്ട്, അല്ല ചേ ഏതാണ് സിനിമ എന്നാണ് കേട്ടോ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഇവിടെ. ഓൾറെഡി ആ പാട്ടിന്റെ ആ ഒരു ഇച്ചിരി കേട്ടപ്പോ തന്നെ എനിക്ക് ഇവിടെ ഉത്തരം എത്തിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അനിൽ ചേട്ടനാണ്. അനിൽ ചേട്ടനും ലക്ഷ്മി പ്രിയ ചേച്ചിയും ഒരേ സമയത്താണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഫസ്റ്റ് സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരാണ് ഫസ്റ്റ് ഇന്ന് കരസ്ഥമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജയങ്കറേട്ടൻ സെക്കൻഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാനി ചേച്ചിയും അതുപോലെ തന്നെ റസീല, ഇവർ രണ്ടുപേരും പുറകെ ഉണ്ട്. ആകാശ്മോൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സൽമീത്ത ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ലേഖചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഫെബിൻ ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര സിമ്പിൾ ചോദ്യമാണ്, ഇതിലും സിമ്പിൾ സ്വപ്നങ്ങളിൽ മാത്രം. ഷേർലി ചീച്ചി, ബിന്ദു ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഷീബി ചീച്ചി, കുമരകം ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. സലിൽ ചേട്ടൻ ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ശില്പചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സിറാജേട്ടൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ലിസി ചീച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഗീത ചീച്ചി ചുമത്ര ശരിയുത്തരാണ്. മിനി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഷേർലി ചീച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് അനിൽ ചേട്ടനും ലക്ഷ്മി പ്രിയ ചീച്ചിയാണ്. രണ്ട് ഫസ്റ്റാണ് എന്നുള്ളത് ആദ്യം തന്നെ. ഓക്കെ, ഹായ് അപ്പുമോൻ, ഹായ് ചേച്ചി. അപ്പൊ എന്തായാലും ഇത്രയും പേരാണ് ശരിയുത്തരം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ശരിയുത്തരം എന്ന് ചോദിക്കട്ടെ. യെസ്, അടുത്തത് അമ്പിളി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. മിനി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കേട്ട പാട്ട് ഏത് സിനിമയിലേതാണ് എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ശരിയുത്തരം എന്ന് പറയുന്നത് കിലുക്കാണ് കേട്ടോ. അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അടുത്ത പാട്ടിലേക്ക് പോവാണ്. അപ്പൊ ശരിയുത്തരം പറയുന്ന എല്ലാവർക്കും നല്ലൊരു കയ്യടി ഉണ്ട്. അതെല്ലാം ഞാൻ അവസാനം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടൊരു വലിയ കയ്യടി ആയിട്ട് തരാം. ഓക്കെ, നമ്മുടെ എൽ സി ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ പാട്ടിലേക്ക് കടക്കുകയാണ് കേട്ടോ. അതും ആ പാട്ടിന്റെ തുടക്കമല്ല, നമുക്ക് ഇടയിലുള്ള ഭാഗമാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം.

യെസ്, ഇടയ്ക്കിലുള്ള ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്. അതിന്റെ ഫ്രണ്ടിലൊരു ബീജിയം ഒക്കെ ഉണ്ടാവുമല്ലോ, ആ മ്യൂസിക് ഒക്കെ കട്ട് ചെയ്ത കാര്യമായിട്ടോ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത് ഏത് സിനിമയാണ് എന്നാണ് പറയേണ്ടത്. ശരി ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സിനിമയാണ് എന്ന് മാത്രമാണ് പറയേണ്ടത്. എനിക്ക് പെട്ടെന്ന് നമ്മുടെ സിസ്റ്റം ഒന്ന് ഹാങ് ആകുന്നു, കുറേ മെസ്സേജ് ഒരുമിച്ച് വരുന്നുണ്ട്. ഓക്കെ, യെസ്, നമ്മുടെ സാനി ചേച്ചി, റസീൽ, ഇവർ രണ്ടുപേരും ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രം തെറ്റുത്തരാണ്, തെറ്റുത്തരം പറഞ്ഞിരിക്കുകയാണ്. മുട്ട കരസ്ഥമാക്കിയിരിക്കുകയാണ്. സൽമിത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫെബിൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ ശരിയുത്തരാണ്. ജയങ്കരേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സനിൽ ചേട്ടൻ ശരിയുത്തരാണ്. ശില്പചീശി ശരിയുത്തരാണ്. അനിൽ ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രം വീണ്ടും ചിത്രം വന്നിരിക്കുകയാണ്, തെറ്റുത്തരാണത്. ഗീത ചീച്ചി ചുമത്ര ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ബിന്ദു ചീച്ചി ശരിയുത്തരാണ്. ബിനി ചീച്ചി ശരിയുത്തരാണ്. എൽസി ചീച്ചി ശരിയുത്തരാണ്. വീണ്ടും ഒരു ചിത്രം വന്നിരിക്കുകയാണ്, ചിത്രം തെറ്റുത്തരാണ്. ലിസി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഉണ്ണികളെ ഒരു കഥ പറയാം, തെറ്റുത്തരാണ്. ചിത്രം പറഞ്ഞിട്ട് അടുത്തത് പറഞ്ഞു. ഓക്കെ, രണ്ടും തെറ്റുത്തരാണ് കേട്ടോ. സിറാജേട്ടൻ ശരിയുത്തരാണ്. യെസ്, ലക്ഷ്മി പ്രിയ ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ശരി ഉത്തരം? ഇപ്പൊ കേട്ട പാട്ട് ഏത് സിനിമയിലതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ട കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അമ്പിളി ചീച്ചി ശരിയുത്തരം. ശിവചീച്ചി കുമരകം ശരിയുത്തരം. ലേഖ ചീച്ചി ശരിയുത്തരം. മിനി ചീച്ചി ശരിയുത്തരം കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച് തകർത്ത മൂവിയാണ്. ഇത്രയും പേരാണ് ശരിയുത്തരം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബിന്ദു ചീച്ചി പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ചോദ്യം, അതെ സിമ്പിൾ ചോദ്യം. ഷേർലി ചീച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. എൽസി ചീച്ചി പറഞ്ഞിട്ടുണ്ട്. താൻ ആരുവാ നാരായണ ഇവിടെ അനിൽ ചേട്ടൻ. ഓക്കെ ഓക്കെ, എന്തായാലും ശരി ഉത്തരത്തിലേക്ക് ഞാൻ അങ്ങോട്ട് കടക്കുകയാണ് കേട്ടോ. ശരി ഉത്തരം എന്ന് പറയുന്നത് താളവട്ടമാണ് കേട്ടോ. താളവട്ടം എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈയ്യടിയുണ്ട്. ആ കൈയ്യടിയൊക്കെ അവസാനം തരാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, താളവട്ടം തഗ് വേണമെന്നൊക്കെയോ. ഓക്കെ, യെസ്, ഷീജ ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. അതാ വരുന്നു നമ്മുടെ ലാസ്റ്റ് ചോദ്യം.

യെസ്. അപ്പോ ഇതാണ് എന്റെ ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. ഏതാണ് സിനിമ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. ഇവിടെ അപർണ വരുമ്പോ മാത്രമാണല്ലോ കുറച്ച് ഡിലേ ആണല്ലോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാ ചേച്ചി, ഞാൻ പാവം കൊച്ചുകുട്ടി പയ്യെ പയ്യെ വന്നതേ ഉള്ളു കേട്ടോ. ഓക്കെ, എന്തായാലും ശരി ഉത്തരം വരുമോ നോക്കാം. കിലുക്കം തെറ്റുത്തരാണ്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരാണ്. ശില്പചേച്ചി ശരിയുത്തരാണ്. ലക്ഷ്മി പ്രിയ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ലിസി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ബിന്ദു ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. റാണി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഷീജ ചേച്ചി കിലുക്കല്ല, കിലുക്കല്ല. ഓക്കെ, ഫെബിൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ ശരിയുത്തരാണ്. അനിൽ ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധ തെറ്റുത്തരാണ്. യെസ്, സൽമീത്ത ശ്രദ്ധ വന്നിട്ടുണ്ട്, തെറ്റുത്തരാണ്. ജയങ്കരേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ശിബിചേച്ചി കുമരകം, സിറാജേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ലേഖചേച്ചി ശരിയുത്തരാണ്. ശിബിചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയുത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലേഖചേച്ചി ശരിയുത്തരാണ്. സിറാജേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ശിബിചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അമ്പിളി ചേച്ചി ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ജയങ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഗീത ചേച്ചി ചുമത്ര പറഞ്ഞിട്ടുണ്ട്. ശില്പചേച്ചി ഒറ്റപ്പാലം പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ലിസി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. നാരായണൻ ചേട്ടൻ ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും തന്നെ ശരിയുത്തരമാണ് കേട്ടോ പറയുന്നത്. സൽമിത്ത ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈം മതിയല്ലോ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ശരിയുത്തരത്തിലേക്ക് കടക്കാണ്. നമ്മുടെ സാനി ചേച്ചിയൊക്കെ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. മിനി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചേച്ചി മമ്മൂക്ക ചിത്രം, യെസ് ശരിയുത്തരാണ്. അപ്പൊ എന്താണ് ആ ശരിയുത്തരം എന്ന് ചോദിക്കുകയാണെങ്കിൽ രാക്ഷസ രാജാവാണ് കേട്ടോ ശരിയുത്തരം. രാക്ഷസ രാജാവ് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടിയുണ്ട്. ഈ ഒരു ചോദ്യത്തിന് മാത്രമല്ല, ഇതിനു മുമ്പ് ഉള്ള ചോദ്യങ്ങൾക്കും കൂടി ശരിയുത്തരം പറഞ്ഞവർക്കുള്ള കയ്യടിയാണ് പറഞ്ഞത്. ഒരു വലിയ കയ്യടി തരാന്ന് പറഞ്ഞില്ലേ, ആ കയ്യടിയാണ്. ദാ പിടിച്ചോ കയ്യടി. യെസ്, അപ്പോ അങ്ങനെ കയ്യടിയൊക്കെ തന്നിട്ടുണ്ട്. ഷീജ ചീശി താളവട്ടമൊക്കെ എനിക്ക് ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ. രാക്ഷസ രാജാവ് ഇപ്പൊ വന്നു. മിനി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഷീജ ചേച്ചിയുടെ താളവട്ടമൊക്കെ എനിക്ക് ഇപ്പോഴാണ് വരുന്നത്. എന്താണോ ആവോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇനി അങ്ങനെ ഫസ്റ്റ് സെഗ്മെന്റ് കഴിഞ്ഞു, അതിനോട് ചറ്റ പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് പോകണം. പക്ഷേ അതിനു മുമ്പ് ഒരു കുട്ടി ബ്രേക്ക് ഉണ്ട്. ആ വരുന്ന ഒരു പാട്ട് കേട്ടോണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
3: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
2: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്സ് 90.4 മിത്താരം.
2: റേഡിയോ കഫേ. This is Radio Cafe.
3: വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് റേഡിയോ കഫേ ആണ് കേട്ടോ. അപ്പോ ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ്. അപ്പോ ടൈറ്റിൽ ദാ വരുകയാണ് കേട്ടോ. നമുക്ക് വേഗം വേഗം പോകാം. ഹൈഡ് ആൻഡ് സീക്കിന്റെ ടൈറ്റിൽ ദാ വരുന്നു.

യെസ്, അങ്ങനെ ടൈറ്റിലൊക്കെ കയറിയ സ്ഥിതിക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ വേൾഡ് കപ്പ്. അപ്പോൾ നിങ്ങൾ ഓർക്കും അതിനെക്കുറിച്ചായിരിക്കണം. നോ, അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കില്ലല്ലോ, കാരണം അതിനെക്കുറിച്ച് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലുണ്ട്, ഡെയിലി ന്യൂസ് കേൾക്കുന്നതാണ്. അപ്പം ആ ഒരു കാര്യമൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. ഞാൻ ചോദിക്കാൻ പോകുന്നത് 2026 T20 വേൾഡ് കപ്പിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇവിടെ കമോൺ, അതിന് അവർക്കുള്ള ചോദ്യം കൂടിയാണ് കേട്ടോ. അപ്പം എന്തായാലും 2026 T20 വേൾഡ് കപ്പ് എന്ന് മുതൽ എന്ന് വരെയായിരുന്നു നടന്നത്? സിമ്പിൾ, എന്ന് മുതൽ എന്ന് വരെയായിരുന്നു നടന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. 2026 T20 വേൾഡ് കപ്പ് നടന്നത് എന്നായിരുന്നു, അതായത് എന്ന് മുതൽ എന്ന് വരെ. 2026 മാസങ്ങളായിരിക്കുമല്ലോ, അപ്പൊ ഏത് മാസം തൊട്ട് ഏത് മാസം വരെ, അതിലെ ഡേറ്റ് വേണം കേട്ടോ. വെറുതെ രണ്ട് മാസം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ 2026 T20 വേൾഡ് കപ്പ് നടന്നത് എന്നായിരുന്നു, എന്ന് മുതൽ എന്ന് വരെ എന്നാണ് എനിക്ക് ആൻസർ ആയിട്ട് തരേണ്ടത്. അപ്പോ ഒന്ന് പുറകോട്ട് പോവുക, നമ്മളൊക്കെ ന്യൂസ് കേട്ടതാണ്, അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നതാണ് വേൾഡ് കപ്പിന്. ആ ഒരു സമയത്ത് നമ്മളൊക്കെ ഒരുപാട് ആവേശഭരിതരായിട്ടുള്ളതാണ്. യെസ്, എനിക്കിവിടെ ഒരു ശരി ഉത്തരം വന്നിട്ടുണ്ട്. നമ്മുടെ ബിന്ദു ചേച്ചി ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ആരുണ്ട് ഇനി ബിന്ദു ചേച്ചിയെ തോൽപ്പിക്കാൻ? 2026 T20 വേൾഡ് കപ്പ് എന്ന് മുതൽ എന്ന് വരെ എന്നായിരുന്നു എന്റെ ചോദ്യം. രാജപ്പൻ ചേട്ടൻ, അവസാനിച്ചത് കറക്റ്റാണ്, പക്ഷെ തുടങ്ങിയ ഡേറ്റിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു കുഞ്ഞു വ്യത്യാസമാണ്, അതൊന്ന് നോക്കിയാൽ കിട്ടും. ഏകദേശം പകുതി ഉത്തരത്തിൽ എത്തിയിട്ടുണ്ട്. റാണി ചേച്ചി ശരി ഉത്തരാണ്. ആകാശ് മോൻ ശരി ഉത്തരാണ്. സാനി ചേച്ചി, റസീൽ, ഇവർ രണ്ടുപേരും ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. 2026 T20 വേൾഡ് കപ്പ് എന്ന് മുതൽ എന്ന് വരെയായിരുന്നു നടന്ന ആ ഒരു ടൈം പീരീഡ് ആണ് എന്നോട് പറയേണ്ടത്. സൽവൈത ശരി ഉത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. 2026 വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് എന്ന് മുതൽ എന്ന് വരെ ആയിരുന്നു. ബാക്കി ആരും ഇല്ലേ ഉത്തരം പറയാനായിട്ട്? 2026 വേൾഡ് കപ്പിനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. 2026 T20 വേൾഡ് കപ്പ് എന്ന് മുതൽ എന്ന് വരെയായിരുന്നു. ഷേർലി ചേച്ചി ഇവിടെ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഗീത ചേച്ചി ചുമത്ര ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എൽസി ചേച്ചി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്, സാരില്ല. സിറാജേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. എൽസി ചേച്ചി വീണ്ടും തെറ്റിപ്പോയിട്ടുണ്ട്. ശിവചേച്ചി കുമരകം ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. രാജപ്പൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ശരി ഉത്തരം. സിറാജേട്ടൻ പറഞ്ഞിട്ടുണ്ട് ശരി ഉത്തരം. ഗീത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഷേർലി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. സൽമയിത്ത പറഞ്ഞിട്ടുണ്ട്. റാണി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാനി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേരാണ് പറഞ്ഞിട്ടുള്ളത്. എൽസി ചേച്ചി അത് തെറ്റാണ്, രണ്ടാമതായി എട്ട് ഉത്തരവും തെറ്റാണ്. ലക്ഷ്മി പ്രിയ ചേച്ചി ശരി ഉത്തരവുമായി എത്തിയിട്ടുണ്ട്. അനിൽ ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഷീജ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലിസി ചേച്ചി ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും സമയം മതി അല്ലേ? അപ്പോൾ മിനി ചേച്ചി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പം ശരി ഉത്തരം ഞാൻ അങ്ങോട്ട് പറയാം. ശരി ഉത്തരം എന്ന് പറയുന്നത് ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയായിരുന്നു കേട്ടോ. ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയായിരുന്നു. ഷംസുദ്ദീനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജയങ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയായിരുന്നു 2026 T20 വേൾഡ് കപ്പ് നടന്നത്. ലേഖ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ശരി ഉത്തരം. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം വേൾഡ് കപ്പുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ്. ആരായിരുന്നു 2026 T20 വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നത്? 2026 T20 വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. വേൾഡ് കപ്പ് 2026 T20 വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന വ്യക്തി ആരായിരുന്നു?
അമ്പലശേഷിയുടെ ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത്. 2026 T20 വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? ഇവിടെ ശരി ഉത്തരം വന്നിരിക്കുകയാണ് ഫെബിൻ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചി ഉണ്ട് കേട്ടോ, ഇന്ന് രണ്ട് ഫസ്റ്റ് ആണ് ലക്ഷ്മി പ്രിയ ചേച്ചി. തൊട്ട് പുറകെ രാജപ്പൻ ചേട്ടനുണ്ട്, ഇവർ മൂന്ന് പേരുമാണ് കേട്ടോ ഫസ്റ്റ് ആയിരിക്കുന്നത്. യെസ്, ശരിയുത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശ് മോഹൻ സാനി ചേച്ചി ശരിയുത്തരാണ്, ബിന്ദു ചേച്ചി ശരിയുത്തരാണ്, റാണി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, സൽമിത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സാനി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ലിസി ചേച്ചി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചേട്ടൻ, ആ ഉത്തരം പകുതി ടൈപ്പ് ചെയ്തപ്പോ പോയതാണോ? ലിസി ചേച്ചി ആ ഉത്തരം ഒന്ന് ചെക്ക് ചെയ്യൂ. സിറാചേട്ടൻ ശരിയുത്തരാണ്, ശിബ ചേച്ചി കുമരകം ശരിയുത്തരാണ്, അനിൽ ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ഷേർലി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും പേരാണ് ശരിയുത്തരം പറഞ്ഞിട്ടുള്ളത്. ഇനി താഴെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് കാണുന്നുണ്ട്, അതാണ് വെയിറ്റ് ചെയ്യുന്നത്. 2026 T20 പുരുഷ വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു എന്നാണ് എനിക്കറിയേണ്ടത്. ജയങ്കർ ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, അമ്പിളി ചേച്ചി ശരിയുത്തരാണ്, ഷംസുദിനിക്ക ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരിയുത്തരത്തിലേക്ക് ഞാൻ അങ്ങ് പോവുകയാണ്. രോഹിത് ശർമ്മയാണ് കേട്ടോ ശരിയുത്തരം. രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അട്ടിപൊളി കയ്യടി എൻ്റെ വകയുണ്ട്, ഞാൻ അവസാനം തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ രോഹിത് ശർമ്മ എന്നതായിരുന്നു ശരിയുത്തരം. ഓക്കെ, നമ്മുടെ ലേഖ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 2026 T20 വേൾഡ് മിനി ചേച്ചി ശരിയുത്തരാണ് കേട്ടോ. 2026 T20 പുരുഷ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? T20 വേൾഡ് കപ്പിൽ ഇന്ത്യയെ നയിച്ച ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ് എന്റെ അടുത്ത ചോദ്യം. ഈ വർഷത്തെ T20 പുരുഷ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആ ഒരു ക്യാപ്റ്റൻ ആരാണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. സിമ്പിൾ ചോദ്യമാണ്, വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ആകാശ് മോൻ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. യെസ്, തൊട്ട് പുറകെ നമ്മുടെ രാജപ്പൻ ചേട്ടനും അതുപോലെ തന്നെ ഫെബിനും ഉണ്ട്. ബിന്ദു ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മി പ്രിയ ചേച്ചി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ജയങ്കരേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സാനി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സിറാജേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ജയങ്കരേട്ടൻ, സൽമയിത്ത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബിന്ദു ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എൽസി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ലേഖ ചേച്ചി ഓക്കെ, അതുപോലെ തന്നെ ഷംസുദ്ദീനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലേഖ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ശിവ ചേച്ചി കുമരകം പറഞ്ഞിട്ടുണ്ട്. സിറാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഷേർലി ചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും പേരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശരി ഉത്തരത്തിലേക്ക് ഞാൻ അങ്ങോട്ട് കടക്കുകയാണ്. സൂര്യകുമാർ യാദവ് എന്നതാണ് കേട്ടോ ശരിയുത്തരം. അമ്പിളി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. വിജി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. സൂര്യകുമാർ യാദവ് എന്നതാണ് ശരിയുത്തരം. സൂര്യകുമാർ യാദവ് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടിയുണ്ട്. ഈ ഒരു ശരിയുത്തരം പറഞ്ഞവർക്ക് മാത്രമല്ല, ഇതിനു മുമ്പ് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിനും കൂടിയുള്ള ശരിയുത്തരമാണ്, ശരിയുത്തരം പറഞ്ഞവർക്കുള്ള കയ്യടിയാണ് വരുന്നത്. ദാ വരുന്നു കയ്യടി.
യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു പാട്ട് ഇവിടെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അംശം സോങ് ആണ്. അപ്പോൾ ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
4: വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേ ആണ്. കൂടെ ഉള്ളത് ഞാൻ RJ അപർണയാണ് കേട്ടോ. അങ്ങനെ നമ്മള് നമ്മുടെ 3rd സെഗ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ടാലന്റ് ഓഫ് ദി ഡേ ആണ്. സമയമില്ലാത്തതുകൊണ്ട് ടൈറ്റിൽ ഒന്നും ഞാൻ അനൗൺസ് ചെയ്യുന്നില്ല. അപ്പോൾ ടാലന്റ് ഓഫ് ദി ഡേ ആകാനായിട്ട് എനിക്ക് ഇവിടെ ഓഡിയോ ക്ലിപ്പൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം വന്നിരിക്കുന്നത് അനിൽ ചേട്ടന്റെ ആണ്. അപ്പൊ നമുക്ക് അനിൽ ചേട്ടൻ എന്താണ് അയച്ചു തന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിക്കളയാം. അപ്പോൾ ഇതാ വരുന്നു അനിൽ ചേട്ടന്റെ ഓഡിയോ.

0: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും അടുത്തൊരു ഓഡിയോ ക്ലിപ്പ് നോക്കുകയാണെങ്കിൽ, അടുത്തൊരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുള്ളത് ജയങ്കർ ഏട്ടന്റെ ആണ്. അതൊന്ന് നമുക്ക് കേട്ടിട്ട് വരാം.
1: ആരെന്നു നിൻ സ്വപ്നങ്ങളിൽ തേന്തുള്ളി തൂകി ഏകാകിയാകും പൂമേന്തുവല്ലേ, താരുണ്യമേ പൂത്താലമായി തേടുന്നുവോ ഗന്ധർവനെ, എന്തിനായി നീടം കണ്ണിൽ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യിൽ മുഖം മറച്ചു. താങ്ക് യു.
0: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്ന് ഇന്നത്തെ പാട്ടുകളെല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. രണ്ട് പാട്ടുകൾ പ്ലേ ചെയ്യാതെ ഉണ്ട് കേട്ടോ. സമയം 4 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിട്ടുണ്ട്. പുതുതായിട്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളതും ഇന്നലെ ഇവരുടെ ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ആ ഒരു രണ്ട് ഓഡിയോ നമ്മൾ പ്ലേ ചെയ്യാത്തത്. മാത്രമല്ല പുതുതായിട്ടൊന്നല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ഓഡിയോ ക്ലിപ്പ് അയക്കാത്തവരുടെ ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ടാറ്റ പറയുകയാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. അപ്പോൾ ഇന്ന് പാട്ട് പാടി എല്ലാവരും തകർത്തിട്ടുണ്ടായിരുന്നു. അവർക്കുള്ളൊരു കയ്യടിയും കൂടി കൊടുത്തിട്ട് ഞാൻ അങ്ങ് പോയേക്കാം. ദാ വരുന്നു അവർക്കുള്ള കയ്യടി. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ എനിക്കിവിടുന്ന് ടാറ്റ പറയാനുള്ള സമയം ദാ കൃത്യമായിട്ടുണ്ട്. 4 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. പതിയെ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. വീണ്ടും നാളെ കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർജെ അപർണ സൈനിങ് ഓഫ് ഫ്രം റേഡിയോ കഫേ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ
1: ട്രെൻഡിംഗ് വൺസ്. ഹായ് ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ് കൂടെയുള്ളത് ദീപ. അപ്പൊ ഇന്നത്തെ ട്രെൻഡിംഗ് വൺസിലെ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് അറിയാനാകാം ഷേട്ടിങ്ങനെ കാത്തിരിക്കായിരിക്കും, കാരണം പുതിയ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് അറിയാനായിട്ടുള്ള ഒരാഗ്രഹം എപ്പോഴും നമുക്കുണ്ടാവും. അപ്പൊ ഫസ്റ്റ് തന്നെ ചിന്ന ചിന്ന ആസ എന്ന മൂവിയിലെ പാട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കരകവിയാതെ എന്ന സോങ്, ഇന്ദ്രൻസ് മധുബാല രണ്ടുപേരും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ് ചിന്ന ചിന്ന ആസെ. ഈ സിനിമയിൽ അൻവർ അലി ലിറിക്സ് ചെയ്ത് ഗോവിന്ദ് മസന്ത മ്യൂസിക് കൊടുത്ത് അഭിജിത്ത് അനിൽകുമാർ പാടിയിട്ടുള്ള പാട്ടാണ് കരകവിയാതെ. അപ്പൊ നമുക്ക് ട്രെൻഡിംഗ് വൺസിലൂടെ ആദ്യം ഈ പാട്ട് കേൾക്കാം.

ട്രെൻഡിങ് വൺസിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ഐ നോബഡി എന്ന മൂവി ലേറ്റസ്റ്റ് മൂവിയാണ്. പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത് എന്നിവർ അഭിനയിച്ചിരിക്കുന്ന സിനിമ. രാവ് താണ്ടിവരും വെളിച്ചമ്മ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു സോങ് ഉണ്ട്. സിത്താര കൃഷ്ണകുമാർ പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പൊ അതിന്റെ ആ ഒരു ജോണർ എങ്ങനെയായിരിക്കും എന്ന് അറിയാലോ. അൻവർ അലിയുടെ ലിറിക്സിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജേക്സ് ബി ജോയ്. കേൾക്കാം നമുക്ക് ഈ ഗാനം അടുത്തതായി ട്രെൻഡിങ് വൺസിൽ.

രണ്ട് മലയാളം പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു തമിഴ് സോങ് ആണ്. ഇദയം മുരളി എന്ന ഫിലിമിലെ കാട്ടഴകി സോങ്. വിവേക് ലിറിക്സ് ചെയ്ത് തമൻ മ്യൂസിക് ചെയ്തിട്ട് തമൻ തന്നെ പാടിയിട്ടുള്ള പാട്ടാണ്. അഥർവ, തമൻ, നിഹാരിക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഫിലിമാണ് ഇദയം മുരളി. കേൾക്കാം അടുത്തതായി കാട്ടഴകി എന്ന സോങ് ട്രെൻഡിംഗ് വൺസിലൂടെ.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: Silks,
1: Tiruvalla, Almara by Pulimootil Silks, Kochi. Trending one. Trending one. Stay tuned, Radio Macfast 90.4 Trending Ones. Trending Ones ले next song एक Hindi song आने, Dhamal 4 and the movie. ये movie ले तुमसे Joy इश्कन वरनी चला एक song इंड. Ajay Devgan, Ritesh Deshmukh and वर प्रधान आवेशिंग ले अभिनय चले किन्ह फिल्म आने Dhamal 4. Ajay Devgan, Ritesh Deshmukh, Arshad Varsi, Javed Jafri इन वर प्रधान आवेशिंग ले अभिनय चले किन्ह फिल्म आने Dhamal 4. इधर Rashmi Virak, Sanju Rathod इन वर lyrics ये इधर Tanish Bakshi, Sanju Rathod, Gaurav Rathod इन वर music ये इधर സഞ്ജു റാത്തോട് പാടിയിട്ടുള്ള പാട്ടാണ് തുംസ ജയിഷ്കെന്ന് പറഞ്ഞിട്ടുള്ള ഗാനം. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു പാട്ട് കേൾക്കാം ട്രെൻഡിങ് വൺസിൽ.

0: അങ്ങനെ നമ്മുടെ ട്രെൻഡിങ് വൺസിലെ ലാസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ഒരു തെലുഗു സോങ് ആണ്. ഇരുമുടി എന്ന ഫിലിമിലെ ഇരുമുടിക്കെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. രവി തേജയാണ് ഈ ഒരു ഫിലിമിൽ മെയിൻ ക്യാരക്ടറിൽ അഭിനയിച്ചിരിക്കുന്നത്. ശിവ നിർമ്മാണ ലിറിക്സ് ചെയ്ത് അദ്ദേഹത്തിനോട് കല്യാൺ ചക്രവർത്തിയും കൂടിയിട്ടാണ് ഈ ഒരു വരികൾ എഴുതിയിരിക്കുന്നത്. ജി വി പ്രകാശ് കുമാറിന്റേതാണ് മ്യൂസിക്. അനന്തുവാണ് പാട്ട് പാടിയിരിക്കുന്നത്. പിന്നെ ബാക്കിംഗ് വോക്കൽസ് കൊടുത്തിരിക്കുന്നത് അശ്വിൻ സത്യ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം, ഇരുമുടിക്കെട്ട് എന്ന സോങ്. ഈ ഒരു സോങ്ങോടുകൂടി ഇന്നത്തെ ട്രെൻഡിങ് വൺസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നല്ല നല്ല ലേറ്റസ്റ്റ് പാട്ടുകളുമായിട്ട് നമുക്ക് ട്രെൻഡിങ് വൺസിലൂടെ കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: സ്വാമിയേ ശരണമയ്യപ്പ പള്ളിക്കട്ട്.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ഡയസിസോ. അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനൽ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: റേഡിയോ മാക്ബാസ് 90.4.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: വെരിക്കോസ്വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: ഡൽഹിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ജക്കാർത്തയിലും യോഗ്യകർത്തയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഇടവിട്ടുണ്ടാകുന്ന മഴ തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: കല്ലാടിയിലെത്തിയ മുഖ്യമന്ത്രി കൊങ്കൺ റെയിൽവേ അധികൃതരും നിർമ്മാണ കമ്പനിയായ ദിൽബ് ബിൽഡേഴ്സുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. മണ്ണിടിച്ചിൽ പ്രദേശത്ത് രക്ഷപ്പെട്ട തൊഴിലാളികൾ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കലക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം തുരങ്കവാസ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. മണ്ണിടിച്ചിൽപ്പെട്ട 5 പേരെ കൂടി കണ്ടെത്താനായുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 4 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെരച്ചിൽ നാളെയും തുടരും.
2: കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ഝാർഖണ്ഡ് സ്വദേശിയായ അൻമോളിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണമൊരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിന് ഇടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂരൽമലയിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് സബ് സെന്റർ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSE എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചു. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി താക്കൂർ പങ്കെടുത്തിരുന്നു. വനിതാ കേന്ദ്രീകൃത വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ജില്ലയിൽ 10 വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
5: ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണാണ് വീടുകൾക്ക് കേടുപാടുണ്ടായത്. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വയത്തൂർ ക്ഷേത്രം റോഡിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 എണ്ണം 1.5 മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.
2: കോഴിക്കോട് 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ചാത്തമംഗലം, മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഴിഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയത്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഒളവണ്ണയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
6: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. മണ്ണ് 3 ദിവസത്തിനകം മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബൈപ്പാസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം മൂന്നാറിൽ മണിക്കൂറുകൾ നീളുന്ന കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രാ വിലക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളടക്കം വ്യാപകമായി ബുക്കിംഗ് റദ്ദാക്കുന്നത് മൂന്നാറിലെ മൺസൂൺ ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
2: രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മികച്ച പദ്ധതിയാണെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 4 ജില്ലകളിൽ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇന്ന് പണിമുടക്ക് നടത്തി. സ്വകാര്യ ബസ് റൂട്ട് മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെ പണിമുടക്ക് സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
7: ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും പൂർണ്ണമായും ട്രിപ്പ് മുടക്കി പണിമുടക്കിന്റെ ഭാഗമായി. ഇതുമൂലം ജില്ലയിലെ കിഴക്കൻ മേഖല ഉൾപ്പെടെ സ്വകാര്യ ബസ് റൂട്ടുകൾ മാത്രമുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ഇതേ ആവശ്യമുന്നയിച്ച് ഇന്ന് നടന്ന സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്.
2: പത്തനംതിട്ട കടമനിട്ട കല്ലേലിമുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75 വയസ്സുള്ള മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന 3 സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
1: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

ഹായ് ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളൊക്കെ കേൾക്കാറുള്ള സമയം ഇതാ ഇവിടെ ആയിട്ടുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആകുമ്പോൾ ഹായ് ഇവിടെ ഇഷ്ടഗാനങ്ങളൊക്കെ കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. അപ്പം ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മുടെ സമയമാണ്. നമ്മൾ ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് അങ്ങ് അടിച്ച് പൊളിക്കാൻ പോവാണ് കേട്ടോ. ഇഷ്ടമുള്ള പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് എന്താ പറയുക, നമുക്ക് എന്താണോ ടെൻഷനുള്ളത് അതെല്ലാം മറന്ന് നമ്മൾ ആ പാട്ടിൻ്റെ ഒപ്പം എൻജോയ് ചെയ്യാറുണ്ട്. അപ്പം ഇന്നത്തെ ദിവസത്തെ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഇതാ നമ്മൾ ഈ ഒരു നിമിഷം ആഘോഷിക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു പാട്ടിലൂടെ തുടങ്ങാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാനായിട്ടാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയണമല്ലോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം. വേറെ ഒന്നും ചെയ്യേണ്ട, ഫോൺ എടുക്കുക 0467303334609273333. ഇതാണ് നമ്മുടെ നമ്പർ. ഇതിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇപ്പം ഏത് പാട്ട് കേൾക്കാനാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ആ പാട്ട് പ്ലേ ചെയ്ത് തന്നിരിക്കും. സത്യം. അപ്പം എന്തായാലും നമുക്ക് ആദ്യം നല്ലൊരു പാട്ടിലൂടെ തുടങ്ങിയാലോ. നാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് ഗുഡ് ബൈ.

ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. നമ്മുടെ കൂടെ നമ്മുടെ ഫസ്റ്റ് കോളർ ഉണ്ടായിരുന്നു, എന്താണെന്നറിയില്ല അങ്ങോട്ട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് കോള് ഡ്രോപ്പായി പോയി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അമ്പിളി ചേച്ചിയായിരുന്നു, ഫസ്റ്റ് കോളർ അമ്പിളി ചേച്ചിയായിരുന്നു. ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത് നീലക്കണ്ണ നിന്നെ കണ്ടു എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. എന്തെങ്കിലും അമ്പിളി ചേച്ചിയുടെ കോള് കട്ടായെങ്കിലും ആ പാട്ട് ഞാൻ വെക്കാതിരിക്കുന്നില്ല. ഞാൻ വരുന്നു ആ ഒരു പാട്ട്, നമുക്ക് ആ പാട്ട് കേൾക്കാം. ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പാട്ടാണ് ഇപ്പോൾ കേൾക്കാൻ തോന്നുന്നത് എന്നാലോചിച്ച് കണ്ടുപിടിച്ചിട്ട് ഒന്നും ആലോചിക്കാതെ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കാൻ വിളിക്കണം. നമ്പർ ഇതാണ്, 0469273333. അപ്പോൾ അമ്പിളി ചേച്ചി ആവശ്യപ്പെട്ട പാട്ട് ഇതാ വരുന്നു, കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ മറ്റൊരാളുണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇത് ആരാണ്? മുഹമ്മദ്. എന്നാ ഉണ്ട് വിശേഷം? ചായയൊക്കെ കുടിച്ചോ? മഴയാണവിടെ. ഓക്കെ, അപ്പൊ ഈ മഴയുടെ ഇടയിൽ ഒരു പാട്ടൊക്കെ കേൾക്കാം. ഏത് പാട്ടാ വേണ്ടത്? അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
2: നമ്മുടെ സൗഹൃദവാണിയിലെ കൂട്ടാവുന്നതിലെ എല്ലാ കൂട്ടുകാർക്കും, പിന്നെ സ്വപ്നക്കൂട് റേഡിയോ കൂട്ടാവുന്നതിലെ കൂട്ടുകാർക്ക്, പിന്നെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും,
1: എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും ഇക്കാവശ്യപ്പെട്ട പാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ദാ വരുന്നു പാട്ട്.

പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. എന്റെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ, എന്തോ രഘുചേട്ടൻ, സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഏതാ പാട്ട് വേണ്ടത്? പുലരേ പൂന്തോണിയിൽ. ആ, ഇഷ്ടാണോ ഈ ഒരു പാട്ട്? ഇഷ്ടാണ്. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് രഘുചേട്ടനായിരുന്നു. അപ്പോൾ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട് കേട്ടോ, ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്?
2: ഞാൻ
1: ലൂസി ചേച്ചി. എന്നാ ഉണ്ട് വിശേഷം? ചേട്ടൻ എന്തെടുക്കണോ?
2: നല്ല വിശേഷം ചേട്ടനുണ്ട്. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഏകർണന്മാരുടെ മരിച്ച ദിവസമായിരുന്നു, അപ്പൊ ഞങ്ങള് പള്ളി പോയി വന്ന്. അപ്പൊ എന്തൊരു പാട്ട് കേട്ടിരിക്കാലോ എന്ന് ഓർത്ത്.
1: അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
2: എനിക്ക് ചമയ എന്ന സിനിമയിലെ രാജഹംസമ എന്നുള്ള പാട്ടില്ലേ, ആ പാട്ട്.
1: ആ പാട്ട് എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കട്ടെ.
2: എല്ലാവർക്കും വേണ്ടി ആയിക്കോട്ടെ. കേട്ടോ, കേക്കട എല്ലാവർക്കും വേണ്ടിട്ടെ.
1: ഓക്കെ, എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഇന്ന് വിളിക്കുക. ചമയ മൂവിയിലെ രാജഹംസമയ എന്നുള്ള സോങ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടുകളൊക്കെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0469273333. നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ഇതാ വരുന്നു പാട്ട്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്റെ കൂടെ ഒരാളുകൂടി ഉണ്ട് കേട്ടോ, ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: അഷറഫ്.
0: ഭയങ്കര സൗണ്ട് ആണല്ലോ അവിടെ, മഴയാണോ?
1: നല്ല മഴയുടെ സൗണ്ട് ആണ്. നന്നായി പെയ്യുന്നു,
0: നന്നായി പെയ്യാണല്ലേ. അപ്പൊ ഏത് പാട്ടാ വേണ്ട ഈ മഴയത്ത്?
1: മഴയത്ത് എങ്ങനായാലും ഒരു കടലിന് അനുസരിച്ച് പാട്ടുണ്ടായിക്കോട്ടെ എന്ന് ജയിച്ചു.
0: ആ, ഏത് പാട്ടാ?
1: സിനിമ ഒരു മുത്തശ്ശി കഥ. അതില് തോണിപ്പാട്ടും പാടി പാടി കൂടെ പോണോരേ ആരും കാണാ പൊന്നുണ്ടോ, അങ്ങനെ ഒരു പാട്ടുണ്ടായില്ല, അതാ കേൾക്കേണ്ടത്.
0: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ നമ്മുടെ ശിവാ കുമാരൊക്കെ എപ്പോഴും പറയാറുണ്ട് ഈ പാട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്.
0: അദ്ദേഹം
1: പ്രോഗ്രാം കേൾക്കുന്നുണ്ടാവോ അറിയില്ല, അദ്ദേഹം കേൾക്കാമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിട്ട് ഞാൻ ഗാനം സമർപ്പിക്കുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ
1: ബ്രേക്ക്ഫാസ്റ്റ് കേട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും
0: എല്ലാവർക്കും കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു ചേട്ടാ. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം, വീണ്ടും വിളിക്കാം കേട്ടോ. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകാം. പക്ഷേ അതിനു മുമ്പ് എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജിലേക്കും കൂടി ഒന്ന് പോകണം. ജീവിതത്തിൽ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെന്നാൽ ഒരിക്കലും നമുക്കത് തിരിച്ചു ലഭിക്കാൻ പോകില്ല. പണമോ സ്വത്തോ കൊടുത്ത് പകരമായി വാങ്ങാനും കഴിയില്ല. സമയം പാഴാക്കുന്നത് ബുദ്ധിമോശമാണ്. അതിൻ്റെ വില മനസ്സിലാക്കി യുക്തിപൂർവ്വം ഉപയോഗിക്കണം. സമയം കൈകാര്യം ചെയ്യാൻ ശീലിച്ചാൽ ശാന്തിപൂർവ്വം സ്വകർമ്മങ്ങൾ അനായാസം ചെയ്തു തീർക്കാം. ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് അപ്പോസ് കുട്ടി, ഗുഡ് ഈവനിങ്. കുമരകം ജലറാണി, ചങ്സ് ഗ്രൂപ്പ്, അമൃത കാർത്തികക്കുട്ടി, ദീപക്കുട്ടി, അമളി ചേച്ചി, സൂപ്പർ സോങ്, ഹായ് ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനിൽ ചേട്ടനും നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് ഈവനിങ്, സൂപ്പർ ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷംസുദ്ദീൻ ഇക്ക മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇക്കയ്ക്ക് നല്ലൊരു ഗുഡ് ഈവനിങ് ഞാൻ അങ്ങോട്ട് തരാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് കൂടി പോവാണ്. ഗുഡ് ഈവനിങ് അപർണ, എത്ര മാറ്റാൻ ശ്രമിച്ചാലും മാറാത്ത ചിലരുണ്ട്. അവർക്ക് വേണ്ടി വെറുതെ സമയം കളയരുത്. കാരണം അവരുടെ ചിന്തയിൽ അവർ മാത്രമായിരിക്കും ശരി. അങ്ങനെയുള്ളവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. എന്തെങ്കിലും അവർ തെറ്റുകൾ സ്വയം തിരിച്ചറിഞ്ഞ് മാറട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീധരൻ ചേട്ടനാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അവണൂരിൽ നിന്ന്. അപ്പോൾ ശ്രീധരൻ ചേട്ടനും നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇനി നമ്മൾ എന്താ പറയുക, ഒരു മെസ്സേജിലേക്കും കൂടി പോവുകയാണ് കേട്ടോ. ആഗ്രഹങ്ങളൊക്കെ അകലെയാകുമ്പോഴും സ്വപ്നക്കൂടാരങ്ങളൊക്കെ തകർന്നടിയുമ്പോഴും തളരാതെ നമ്മെ പിടിച്ചു നിർത്തുന്നത് പ്രതീക്ഷകളാണ്. പ്രതീക്ഷയുടെ പേര് ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ട് ബാബുസ് നട്ടാശ്ശേരി. ബാബു ചേട്ടന് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരാണ് കേട്ടോ. അപർണ മോളെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഗീത ചേച്ചി നമുക്കൊരു ശുഭരാത്രി തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഗീത ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പാട്ടിലേക്ക് പോകാം. ദാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ. അപ്പൊ സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബൈജു ചേട്ടൻ, ബൈജു എടവണ്ണ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാട്ട് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോള് വന്ന് അങ്ങനെ നമ്മുടെ കോള് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ചേട്ടൻ്റെ പാട്ട് നമ്മൾ എന്തായാലും പ്ലേ ചെയ്യും. അടുത്തത് നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ആ
2: ജോമോൻ ചേട്ടൻ, എങ്ങനെയുണ്ട് വിശേഷം? ഏത് പാട്ടാ വേണ്ടത്? മഴ ഇങ്ങനെ തോർന്നു നിൽക്കുന്ന സമയത്ത് ഇഷ്ടാണ് ഈ ഒരു പാട്ട്. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തെങ്കിലും ജോമോൻ ചേട്ടനായിരുന്നു വിളിച്ചത്, ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ ഒരു മെസ്സേജ് ഉണ്ട്, മെസ്സേജിലേക്ക് നമുക്ക് പോവാട്ടോ. ഒരേ ഒരിടം മതി നമ്മളെ, നമ്മളായി അറിയുന്ന ഒരാളുടെ മനസ്സിൽ ഒരിടം. ഒത്തിരി സ്നേഹത്തോടെ ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് ലിസി ചേച്ചിയാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഹായ് മോളെ, ഗുഡ് ഈവനിങ്. എനിക്കും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു നീലക്കണ്ണ എന്നുള്ള സോങ്, നമ്മുടെ ദീപൂസിനും ഞങ്ങളുടെ സൗഹൃദവാണി ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും, പിന്നെ അപ്പൂസിനും അമ്രൂസിനും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്പിളി ചേച്ചിയാണ് കേട്ടോ അമ്പിളി ചേച്ചിയുടെ കോള് പെട്ടെന്ന് കട്ടായി പോയായിരുന്നു. ഓക്കെ, എന്തായാലും അമ്പിളി ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി അങ്ങോട്ട് തരുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് ഈവനിങ്, അവരുടെ കുട്ടി നല്ല നല്ല പാട്ടുകൾ കേട്ട് കൂടെയുണ്ട്. എന്താ പറയുക, ഡെഡിക്കേഷന് അഷറഫിനും ഒയയ്ക്കും സന്തോഷം നടക്കാവിനും സൗഹൃദമാണ് കൂട്ടുകാർക്കും, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ശിവജിജിക്ക് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ബാബു ചേട്ടൻ നല്ലൊരു മെസ്സേജ്, നല്ല ക്യൂട്ടായിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരുടെ മോൾക്ക് മിനി മിനി താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുത് പ്യാർസേ ബാബുസ് നട്ടാ ശരി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബാബു ചേട്ടൻ ഒരിക്കൽ കൂടി നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജും ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. സുഖവും സന്തോഷവും പങ്കുവെക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. ഉള്ളു നീറുന്ന സങ്കടം പങ്കുവെക്കാൻ അത്രമേൽ പ്രിയപ്പെട്ടവർക്കേ കഴിയൂ. പ്രിയപ്പെട്ടവർക്കെല്ലാം സുരക്ഷയും ആശ്വാസവും ഉണ്ടാകട്ടെ. ശുഭരാത്രി നേരുന്നൂട്ടി അഷറഫ് വെസ്റ്റ് കൈപ്പുറം. അഷറഫിക്ക് നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ട് പാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബൈജു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ബൈജു ചേട്ടൻ്റെ പാട്ട്, അതിനുശേഷം ജോമോ ചേട്ടൻ്റെ പാട്ട്. അപ്പം രണ്ട് പാട്ടുകളാണ് വരുന്നത്. ഇതാ വരുന്ന പാട്ടുകൾ കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

അങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ബൈജു ചേട്ടന്റെ പാട്ട് കേട്ടു, ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ജോമോ ചേട്ടന്റെ പാട്ടാണ്. അതിനിടയിൽ എനിക്ക് രണ്ടു മൂന്ന് മെസ്സേജും കൂടി പറയണം, അതിനു ശേഷം എനിക്ക് വരാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് അപർണ മോളെ, എല്ലാം നല്ല കിടക്കാച്ചി പാട്ടുകളാണ് മാക്ഫാസ്റ്റിലുള്ള. എല്ലാവർക്കും അപർണ മോൾക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മിനി ചീച്ചി. മിനി ബാബു, മിനി ചീച്ചിക്ക് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. ത്രിമൂർത്തീസിന്റെ സന്ധ്യാവന്ദനം ദാ ഇവിടെ എത്തിയിട്ടുണ്ട്. ത്രിമൂർത്തീസിന് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുക. അടുത്തൊരു മെസ്സേജ്, ഹലോ അപർണ, എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. വയനാട് കമ്പളക്കാട്ട് നിന്നും രതീഷ്. രതീഷ് ചേട്ടനും നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരുടെയും മെസ്സേജ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഒരിക്കൽ കൂടി അങ്ങോട്ട് തരുകയാണ്. ഇനി നമ്മൾ ജോമോൻ ചേട്ടന്റെ പാട്ടോട് കൂടി ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ എപ്പിസോഡിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ ഇത്രയും നേരം പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം സോങ്സ് ഓൺ ഡിമാൻഡ്. കേട്ടുകൊണ്ടേ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் சென்ட்
1: 8 o'clock.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

മലയാളികളുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ കേരളക്കരയിലുണ്ടല്ലേ. ഇപ്പൊ പുറത്തൊക്കെ പോയി കഴിയുകയാണെങ്കിൽ നമ്മുടെ മലയാളി അല്ലെങ്കിൽ കേരളം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരൈറ്റം ഉണ്ട്, തെങ്ങ്. തെങ്ങിൽ നിന്നും കിട്ടുന്ന നാളികേരം നമുക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പൊ ഈ നാളികേരം ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ ട്രിക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. വെൽക്കം ടു ചാമയം വിത്ത് മീ ആർ ജി അപർണ. നമ്മുടെ സ്കിന്ന് എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരുണ്ടാവില്ലല്ലേ. നമുക്ക് എത്ര പ്രായം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. പക്ഷേ നമ്മൾ പിന്തുടരേണ്ട രീതികൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഈ ബിസി ലൈഫിൽ നമ്മളൊന്നും നമ്മുടെ സ്കിന്നിനെ കുറിച്ച് അത്രയധികം കെയർ കൊടുക്കാറില്ല, അത്രയധികം ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ആദ്യം ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു റിസൾട്ടൊക്കെ കിട്ടും. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടാറുണ്ടല്ലേ. അപ്പോൾ ഇനി ആ ഒരു പ്രശ്നമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് നാളികേരാണ്, തേങ്ങയാണ്. തേങ്ങയുടെ നല്ല തിക്കുള്ള പാലെടുക്കുക. ഒന്നാം പാല് വെള്ളം ചേർക്കാതെ നമുക്ക് തേങ്ങാപ്പാല് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പം നല്ല കുറുക്ക് പാലായിരിക്കും. അപ്പോൾ ഈ പാല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് വെറുതെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്, എങ്കിലും കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. ഒട്ടും തരികളില്ലാത്ത അരിപ്പൊടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തരികളുള്ളത് എടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ സ്ക്രാച്ച് ഒക്കെ വന്നിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞു മുറിവൊക്കെ വരും. അതിലൂടെ പിന്നെ നമ്മുടെ സ്കിൻ ഒന്നുകൂടി കംപ്ലൈന്റ് ആകും. അപ്പൊ അതുകൊണ്ട് തരികളില്ലാത്ത അരിപ്പൊടി എടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പാക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 20 മിനിറ്റ് ഇത് ഫേസിൽ അങ്ങനെ ഉണങ്ങാൻ വെക്കണം. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഒന്നുകൂടി ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാനും സഹായിക്കും. അപ്പൊ അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്ക് ആണെന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ഷമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം ഷമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജി അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
0: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
1: ഹായ്, ഹലോ, റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഞാൻ പറയാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഭാരം കുറയ്ക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് പലരും നടത്തുന്ന കാര്യമാണ് അല്ലേ. പക്ഷെ ഈ ഭാരം കുറയ്ക്കാനുള്ള ശ്രമത്തിനിടെ പലരെയും പിന്നോട്ടടിക്കുന്നത് സ്വീറ്റ് ക്രേവിങ്സ് ആയിരിക്കും. ഡയറ്റ് തുടങ്ങുമ്പോൾ ഏതാനും ദിവസങ്ങളെല്ലാം കൺട്രോളിലായിരിക്കുമെങ്കിലും പിന്നീട് മധുരം കഴിക്കണമെന്നിട്ടുള്ള ആഗ്രഹം ശക്തമായിരിക്കാം. അപ്പൊ ഒരുപാട് സമയം നമ്മൾ വിശന്നിരിക്കുമ്പോൾ ശരീരം വേഗത്തിൽ ഊർജം ലഭിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കും ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ചോക്ലേറ്റ്, കേക്ക്, ഐസ്ക്രീം, അതിലേക്ക് നമ്മളുടെ മനസ്സ് പെട്ടെന്ന് പോകുന്നത്. ശരിക്കും ഈ പോഷക വിദഗ്ധരുടെയൊക്കെ അഭിപ്രായത്തിൽ ഈ മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് പലപ്പോഴും തിരിച്ചടിയാകാമെന്നാണ് അവർ പറയുന്നത്. അതായത് ഈ കൺട്രോൾ അതിര് കടക്കുമ്പോൾ പിന്നീട് അമിതമായി മധുരം കഴിക്കാനുള്ള ഒരു സാധ്യത കൂടും. അതുകൊണ്ട് അളവ് നിയന്ത്രിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ മധുരം ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. അത്തരത്തിലുള്ള വളരെ സിമ്പിളായ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ട്രൈ ചെയ്താലോ? നമുക്ക് ചോക്ലേറ്റിന്റെ നല്ല ടേസ്റ്റും മൃദുവായിട്ടുള്ള ഒരു ടെക്സ്ചറും ഒരുമിച്ച് നൽകുന്ന ഡെസേർട്ടാണ് ചോക്ലേറ്റ് മൂസ്. അതായത് ക്രീം, ബട്ടർ അങ്ങനെ ചേരുവകളൊന്നും ഉപയോഗിക്കാതെ തന്നെ മുട്ടയുടെ വെള്ളം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഡെസേർട്ട് ഇന്ന് ഒരുപാട് ജനപ്രിയമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമ്മുടെ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർക്കും മധുരപ്രിയർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഡെസേർട്ട് 3-3 ചേരുവകൾ കൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ചേരുവകൾ 3 മുട്ട, വെള്ളം മാത്രം എടുക്കുക, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ 100 ഗ്രാം, തേൻ അല്ലെങ്കിൽ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, 1 നുള്ളുപ്പ്, അത് ഓപ്ഷണൽ ആണ്. നമ്മൾ എല്ലാത്തിന്റെയും കൂടി ഒരു ടേസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർക്കുമല്ലോ. അപ്പൊ ഇതിനും അതുപോലെ തന്നെ 1 നുള്ളുപ്പ് ചേർക്കുക. ഇത്ര മാത്രമാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഒന്നും കൂടി പറഞ്ഞുതരാം. 3 മുട്ട, അതിലെ വെള്ളം മാത്രം എടുക്കുക, ഡാർക്ക് ചോക്ലേറ്റ് 100 ഗ്രാം, തേൻ അല്ലെങ്കിൽ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, 1 നുള്ളുപ്പ് ഓപ്ഷണൽ, വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ആദ്യം ഡാർക്ക് ചോക്ലേറ്റ് ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിന് മുകളിൽ ചോക്ലേറ്റ് ഉള്ള പാത്രം വെച്ചിട്ട് ഡബിൾ ബോയിലർ രീതിയിൽ ഒന്ന് നമ്മളൊന്ന് മെൽറ്റ് ആക്കി എടുക്കുക. ചോക്ലേറ്റ് പൂർണ്ണമായിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റവിൽ നിന്ന് മാറ്റി ചെറുതായിട്ടൊന്ന് തണുക്കാൻ വെക്കുക. ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്, ഡയറക്റ്റ് നമ്മൾ സ്റ്റവിലേക്ക് വെക്കല്ല കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വെക്കണം. അപ്പൊ ആ സമയത്തിനിടെ നമുക്ക് ചെയ്യേണ്ട ഒരു പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമ്മളൊന്ന് വേർതിരിച്ചെടുക്കണം. ഒരു തുള്ളി മഞ്ഞ പോലും വെള്ളയിൽ കലരാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുട്ടയുടെ വെള്ള ഒരു വൃത്തിയുള്ളതും ഉണങ്ങിയതുമായിട്ടുള്ള ബൗളിൽ എടുത്തിട്ട് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു തുടങ്ങാം. ഈ മിക്സ് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും, നല്ല പതയായിട്ട് വരും, നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാവരും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇത് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തേൻ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് നല്ല കട്ടിയായിട്ടുള്ള ഒരു ഫോം രൂപപ്പെടുന്നത് വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഈ ബൗള് തലകീഴായി പിടിച്ചാലും വീഴാത്ത വിധത്തിലുള്ള കട്ടി, അതാണ് അതിന്റെ ഒരു അളവെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ആക്കിയെടുക്കണം. ഇനി ഉരുകിയ ചോക്ലേറ്റ് കുറേശ്ശെ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാറ്റില ഉപയോഗിച്ചിട്ട് പതുക്കെ മടക്കി ഇങ്ങനെ കലർത്തി കൊടുക്കാം. അങ്ങനെ ശക്തമായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള എയർ നഷ്ടപ്പെടുകയും ഈ മൂസ് കട്ടിയാകാതിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പതുക്കെ വേണം നമ്മൾ ഇതിങ്ങനെ കലർത്തി കൊടുക്കാനായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഈ മിക്സ് ചെറിയ ഗ്ലാസുകളിലോ ഡെസേർട്ടിന്റെ കപ്പുകളിലോ നിറച്ച് കുറഞ്ഞത് 2 മുതൽ 3 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് സെറ്റായ ശേഷം മുകളിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ കൊക്കോ പൗഡറോ ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. മുട്ടയുടെ വെള്ളം ഉയർന്ന പ്രോട്ടീൻ ആണെന്ന് അറിയാലോ, കൊഴുപ്പ് കുറവാണ്. അപ്പൊ ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ തേനിന്റെ അളവ് കൂട്ടാം. വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ സ്ട്രോബെറി, വാഴപ്പഴം, നട്ട്സ് ഇതൊക്കെ ചേർത്തിട്ട് കൂടുതൽ നമുക്ക് അട്രാക്റ്റീവ് ആക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ്.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാ ഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ, അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: 90.4 റേഡിയോ ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ും പുതിയ

ഈ കർത്താവാണ് പുണ്യം മേട പത്താവെന്നൊരു സത്യം.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ് നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 10 o'clock. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്.
5: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സീറോ ഡെലിവറി.
2: സീറോ ഡെലിവറി,
1: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
2: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
1: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
2: ഫോൺ 7012586661.
1: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ആർജെ അമൃത കാർത്തിക. കാലം ഒരിക്കൽ കൂടി അനുവദിക്കുമെങ്കിൽ ആ ബാല്യത്തിലേക്ക് ഒന്നുകൂടെ പോകണം. സാഹിത്യപരമായിട്ടൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ഒന്നുകൂടി പോയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാത്തവര് ഈ ലോകത്തിലുണ്ടാവില്ല അല്ലേ? കാരണം അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാലമുണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടിക്കാലം തന്നെയാണ്. എത്ര നാളുകളായിട്ട് എത്ര പ്രാവശ്യം നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അല്ലേ? ഒന്ന് ആലോചിച്ച്, എത്ര പറഞ്ഞാലും തീരാത്തത്ര ഓർമ്മകളും കഥകളുമാണല്ലേ ആ ഒരു കാലം നമുക്കായിട്ട് തന്നിരിക്കുന്നത്. മഴയോടൊപ്പം ഓടി നടന്ന ആ കാലം, മഴ കൊണ്ട് നിൽക്കുന്ന മഞ്ചാടി മരത്തിൻ്റെ കൊമ്പുകൾ കുലുക്കിയിരുന്ന ആ കാലം, അടർന്നു വീഴുന്ന മഞ്ചാടി മണികൾ പെറുക്കിക്കൂട്ടി സൂക്ഷിച്ചിരുന്ന ആ ബാല്യം, അങ്ങനെ ഓർമ്മകൾ ഒരുപാടാണ് നമുക്ക് പറയാനുള്ളത്.

0: ഭൂമിക്കും സമ്മാനം നേടും. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.
1: ഓർമ്മകളെയെല്ലാം ഒരു ഭണ്ഡാരത്തിൽ നിധി പോലെ നമ്മൾ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലേ. കളങ്കമൊന്നുമില്ലാത്ത പരാതികളും പരിഭവങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ പങ്കുവച്ചിരുന്ന ആ കാലം, പുളിയും മധുരവും ഒരുമിച്ച് പങ്കിട്ട കുറേ മിഠായി കൂട്ടങ്ങൾ, കൂട്ടുകാരുടെ കയ്യും പിടിച്ച് പാടവരമ്പത്തിലൂടെയുള്ള ഓട്ടവും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിണങ്ങിയാൽ എല്ലാവരും ഒത്തുചേരുന്ന ഒരു സ്ഥലവുമുണ്ടാവും, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരിടം. അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി നമ്മളൊക്കെ ഇത്രത്തോളം വളർന്നു കഴിഞ്ഞപ്പോൾ ആ കൂട്ടുകാരും ഒന്നിച്ച് ഇപ്പോഴും ആ ഒരു ഇടത്തിലേക്ക് പോകാറുണ്ടോ? അങ്ങനെയൊന്ന് പോയിരുന്നാൽ എത്രയൊക്കെ കാര്യങ്ങളാണല്ലേ മനസ്സിലേക്ക്.

പണ്ട് നമ്മളൊക്കെ കളിച്ചിരുന്ന ആ കളികൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഇത്രയൊക്കെ പ്രായമായെങ്കിലും ആ ഒരു കാലത്തിലേക്ക് അല്ലെങ്കിൽ ആ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് നമ്മളൊന്ന് ചെറുപ്പമാകുമല്ലേ. കൂട്ടുകാർ കളിക്കുന്ന കള്ളനും പോലീസും ഒളിച്ചുകളിയും, പിന്നെ ഈ മരച്ചീനിയില്ലേ, നമ്മൾ പറയും കപ്പയുടെ ഇല എന്നൊക്കെ അല്ലേ. ആ ഇലയിൽ മാലയുണ്ടാക്കി ഇഷ്ടമുള്ള ആളുടെ കഴുത്തിലിടാം, അങ്ങനെയൊക്കെയുള്ള മധുരമുള്ള ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ എത്ര ഓർമ്മകളാണ്. എന്തായാലും കുട്ടിക്കാലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ടെൻഷനുമില്ലാത്ത, ശരിക്കും പാറിപ്പറന്ന് നടക്കാവുന്ന ആ ഒരു കാലമുണ്ടല്ലോ, അത് മതിയായിരുന്നുവെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ തന്നെ ജീവിച്ചു പോയാൽ മതിയെന്ന് നമ്മളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോകും.

ചിന്തിക്കൂ, സമ്മാനം നേടും. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730339975730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഓർക്കുന്നുണ്ടോ, കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടുകാരുടെ കണ്ണും വെട്ടിച്ച് ചെറിയൊരു തോർത്തും ഒക്കെ എടുത്ത് നമ്മുടെ അടുത്തുള്ള പുഴയിലോ തോട്ടിലൂടെയൊക്കെ ഒഴുകി വരുന്ന ഈ പരൽ മീനുകളെ കാത്തു നിന്നിട്ട് നേരം പോയതറിയാതെ എത്ര പ്രാവശ്യം നിന്നിരുന്നു അല്ലേ? ഒരു കുഞ്ഞു മീനിനെയെങ്കിലും കിട്ടിയാൽ മതിയെന്നായി നമ്മുടെ മനസ്സ്. മഴ സമയമായാൽ മുറ്റത്ത് മുല്ലപ്പൂവ് നിറയെ പൂ കാണുന്ന ആ ഒരു കാലം, അത് കൈകൊണ്ട് കുലുക്കി താഴെ തള്ളിയിടും. എന്താ ഒരു മണം, ഒന്ന് ആലോചിച്ചാല് ആ ഒരു മണം പോലും നമുക്കിപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാവരും കൂടി നുള്ളിപ്പെറുക്കി അതിനെ ഒരു മാലയാക്കി. അങ്ങനെ ഇത്ര ഇത്ര കാര്യങ്ങളാണ്

0: ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് ഫർക്കീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരമായിരിക്കും. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.
1: മാമ്പഴക്കാലമായാൽ പിന്നെ അതിനുള്ള ഒരു ഓട്ടമാണ്. ശരിക്കും ഇന്നത്തെ പോലെ വേലിക്കെട്ടുകളില്ലാതെ പറമ്പുകൾ തോറും ഓടി നടന്ന, ഒത്തിരി കുസൃതികൾ കാണിച്ച, ആരും തന്നെ ഒരുപാടൊന്നും ശകാരിക്കാതിരുന്ന ആ കുട്ടിക്കാലം, അത് മതിയായിരുന്നു അല്ലേ? ആകെയുള്ളൊരു ടെൻഷൻ, സ്കൂളിൽ ചെന്നാൽ അടി കിട്ടുമോ, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാനുള്ള മടിയും, അങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു. അന്നൊക്കെ ഇത് വലിയ ടെൻഷനാണെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി നൽകുന്ന ഓർമ്മകൾ മാത്രമായി മാറിയിരിക്കുകയാണല്ലേ. അപ്പൊ എന്തായാലും ഇന്ന് ഇത്രയും കുറച്ച് ഓർമ്മകൾ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് സ്വീറ്റ് ഡ്രീംസിൽ നിന്നും പോവുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ്

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.